വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാമ.

0: மக்ஃபாஸ்ட் 90.4 நாட்டுக்காருக்கு கூட்டாய். ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്സ് 90.4 ലൂടെ.

0: ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. യൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന എംപിമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടി ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുപ്പ് അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകാം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. സിബിഎസ്ഇ 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് റിസൾട്ട്സ് .digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ സിബിഎസ്ഇ ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ. ഡി റൈസിലൂടെ കളിയുടെ 3-ാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. 2-ാം പകുതിയിൽ സടപുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയർ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന് അവസാന മിനിറ്റിൽ ജംബല ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6-ാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യയുടെയും ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 566-3-2, 566-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലമ്പുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5 വയസ്സുകാരൻ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ കേട്ടുകൊണ്ടേയിരിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഗ്രീറ്റിംഗ് കാർഡ്സ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാവരും തിരക്കിലായിരിക്കും. പക്ഷെ എന്നാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അത്ര തിരക്കിലൊന്നും ആവില്ല. എന്നാലും ചിലപ്പോൾ ഈ സൺഡേ ദിവസമൊക്കെ എല്ലാവരും വീട്ടിൽ കാണും. അപ്പം അതിൻ്റേതായിട്ടുള്ള ബഹളങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പം എന്തായാലും നമ്മളുടെ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നിങ്ങൾക്ക് വിഷസ്സുകൾ അല്ലെങ്കിൽ നല്ലൊരു ദിവസം ഇതൊക്കെ ആശംസിക്കാൻ വിളിക്കേണ്ട നമ്പർ 0469 273033 0469 273033 വാട്സപ്പ് നമ്പർ 9495730333 9495730333 ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെയുള്ളത് ദീപ. അപ്പം ഇന്നത്തെ കുറച്ച് പ്രത്യേകതകളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സ്. ഇന്ന് ജൂലൈ 19. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഞാൻ പറയാൻ പോവാണ്. ഇന്ന് ബാങ്ക് ദേശസാൽക്കരണം, അതായത് 1969 ഇന്ത്യയിലെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമായിരുന്നു ഈ ഒരു ഡേ എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ 14 പ്രധാന സ്വകാര്യ ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. അതൊരു പ്രത്യേകത. പിന്നെ 1969 അപ്പോളോ 11 അതിന്റെ ദൗത്യം, അതായത് മനുഷ്യനെ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറക്കിയ അപ്പോളോ 11 അതിന്റെ ബഹിരാകാശ പേടകം വിജയകരമായി ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതും ഈ ഒരു ദിവസമായിരുന്നു. അതുപോലെ ഫിൻലൻഡിലെ ഹെൽസിങ്കിയിൽ വെച്ച് 15 ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് തുടക്കമായത് ഈ ഒരു ഡേ ആണ്. ഇന്ത്യയുടെ KD ജാദവ് ഈ ഒളിമ്പിക്സിലാണ് വ്യക്തിഗത ഇനത്തിൽ, അത് ഗുസ്തിയാണ്, ഇന്ത്യക്ക് ആദ്യമായിട്ട് വെങ്കല മെഡൽ നേടിത്തന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു ദിവസമുണ്ട്. അടുത്തത് പിന്നുള്ളത് നമുക്ക് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ അവകാശ കൺവെൻഷൻ ആരംഭിച്ചതും ഈ ഒരു ഡേ ആണ്. അതുപോലെ പ്രമുഖരുടെ സെലിബ്രിറ്റീസിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രശസ്ത മലയാള ചലച്ചിത്ര നിർമ്മാതാവ് നടനുണ്ടല്ലോ ദിനേശ് പണിക്കർ, അദ്ദേഹത്തിന്റെ പിന്നെ കണ്ണൻ താമരക്കുളം, ആട് 2 ആ ചിത്രങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയനായ ഒരു സംവിധായകനാണ്, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ കുറച്ചുപേരുടെ ജന്മദിനമുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെയൊക്കെയാണല്ലോ. ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പം മലയാള സിനിമയ്ക്ക് വൻ നേട്ടങ്ങളാണ് അല്ലേ ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. മികച്ച നടൻ നമ്മുടെ മമ്മൂക്കയാണ്, ബ്രഹ്മയുഗം സിനിമ, അതുപോലെ കാർത്തിക് ആര്യൻ, അത് പിന്നെ ചന്തു ചാമ്യൻ, അത് ഹിന്ദി, അവര് രണ്ടുപേരും മമ്മൂക്കയുടെ 4th ദേശീയ പുരസ്കാരമാണ്. പിന്നെ മികച്ച നടിയായിട്ട് യാമി ഗൗതം, മികച്ച ചിത്രം Article 370 എന്ന് പറഞ്ഞിട്ട്, മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി, അത് നമ്മുടെ അമരൻ തമിഴ് ഫിലിം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് കിട്ടിയത്. പിന്നെ മികച്ച ഗായിക നമ്മുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി, അങ്ങുമാനക്കോണിൽ AR മൂവിയിലെ പാട്ട് ഹിറ്റായിട്ടുള്ള പാട്ടാണ്, ആ പാട്ടിനാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള മനു സി കുമാർ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു. അതുപോലെ മികച്ച ഛായാഗ്രഹണം സിനിമാട്ടോഗ്രാഫിയിലും ഷെഹ്നാദ് ജലാൽ, അതും നമ്മുടെ ഭ്രമയുഗം സിനിമയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച അനിമേഷൻ ചിത്രം ടച്ച് ആസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ജോഷി ബെനഡിക്ട് സംവിധാനം ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ നമുക്ക് ഒരുപാട്, നമുക്ക് മമ്മൂക്കയ്ക്ക് അതുപോലെ വൈക്കം വിജയലക്ഷ്മി, അപ്പം മലയാള സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് 4th അപ്പോൾ അങ്ങനെയുള്ള അവാർഡൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഈ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയുന്നത് പോലെയാണല്ലേ. ഇതിനു മുൻപ് ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ, വിധേയൻ, പൊന്തൻമാട, അപ്പം 89, 93, 98 അങ്ങനെയാണ് അവാർഡ് 2024 ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ബ്രഹ്മയുഗത്തിന്. അപ്പോൾ അങ്ങനെ 4 അവാർഡാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്. ഏറ്റവും ഒടുവിലാണ് നമ്മുടെ ഈ ഒരു 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ അദ്ദേഹത്തിന് 4th അവാർഡ് ലഭിച്ചതും. അങ്ങനെ നമുക്ക് അഭിമാനിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു എന്നുള്ളതാണ് അല്ലേ. സന്തോഷമായിരുന്നു ഇന്നലെ എല്ലാവർക്കും. എല്ലാവരുടെയും സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ നമ്മുടെ മമ്മൂക്കയും വൈക്കം വിജയലക്ഷ്മി, അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോസൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു വടക്കൻ വീരഗാഥയിലെ പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, കാരണം ആ ഒരു സിനിമയ്ക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുൻപ്. അപ്പം മമ്മൂക്കയുടെ ഒരു പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം വേറെ ഏതെങ്കിലും പാട്ട് വെക്കുന്നതിലും നല്ലത് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ആ ഒരു പാട്ട്. അപ്പം ഭ്രമയുഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ രാവിലെ കേൾക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാട്ടുകളല്ലല്ലോ, കുറച്ച് ഇടിപ്പുള്ള പാട്ടുകളാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വടക്കൻ വീരഗാഥയിലെ പാട്ടിൽ നമുക്ക് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊരു കോളറുണ്ട്, അതിന് ശേഷം പാട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആരാ വിളിക്കുന്നത്? ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ ഒരു പാട്ട് വെക്കാൻ സമ്മതിക്കില്ല അല്ലേ?
1: ഇല്ല, ഞാനൊന്നും തെറുതിയില്ല, ഞാനും പെട്ടെന്ന് പോകാം, എനിക്ക് ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളെ ഗ്രൂപ്പിന്റെ ഭാഷയിലാണ്
0: സ്നേഹതീരത്തിന്റെ. ഓക്കെ, അപ്പൊ അനിലേട്ട പെട്ടെന്ന് പറഞ്ഞിട്ടെന്നാ ഓടിപ്പോക്കോ.
1: അപ്പൊ അതിന് ആശംസകൾ നേരുന്നു പ്രിയപ്പെട്ട വരുന്നവർക്ക് എല്ലാവരും. പിന്നെ അവിടെ മമ്മൂക്കായിക്ക് ഇന്നലെ സിനിമയ്ക്ക് പ്രഭയോഗത്തിന് ഇത് കിട്ടിയിരുന്നു. മമ്മൂക്കായിക്കും പിന്നെ ബാബായിക്കും വിജയലക്ഷ്മിക്കും എല്ലാവർക്കും ആശംസകൾ. പിന്നെ അപ്പൂസിനും ദീപകുട്ടിക്കും അമൃതാ സത്യകുട്ടിക്കും നല്ലടെ വിഷയം.
0: ഓക്കെ ആണല്ലേട്ടാ, അപ്പം പോയി അടിച്ചു വിളിക്കൂ കേട്ടോ.
1: ഓക്കെ
0: ബൈ. അപ്പൊ നല്ലൊരുടെ വിഷയമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ അനിലേട്ടൻ പോകാനുള്ള തിരക്കിലാണ്, അത് നമുക്ക് വർത്തമാനത്തിൽ നിന്ന് അറിയാം. അല്ലെങ്കിൽ പതുക്കെ ഒരുപാട് പേരുടെ പേരൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാട്ടിലേക്ക് പോകാം. പാട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമൻ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമൻ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: അങ്ങനെ ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് നമ്മൾ തിരികെത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിട്ടുണ്ട്. വിളിക്കേണ്ട നമ്പർ 0469273033, വാട്സ്ആപ്പ് നമ്പർ 9495730333. നമുക്ക് ഫസ്റ്റ് മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിറാജ് ആണ് വയനാട് നിന്ന്. ഗുഡ് മോർണിംഗ് ദീപ. ഗുഡ് മോർണിംഗ് സിറാജ്. പ്രഭാതം എന്നത് പ്രകൃതിയുടെ കാവ്യമാണ്. രാവിലത്തെ മഞ്ഞുകണങ്ങളിൽ തട്ടിത്തെറിക്കുന്ന ആദ്യത്തെ സൂര്യകിരണം പോലെ സ്ഫുടമായൊരു ചിരിയോടെ ഈ ദിവസത്തെ വരവേൽക്കാം. കോടമഞ്ഞിന്റെ നേർത്ത തണുപ്പും തുടങ്ങാനിരിക്കുന്ന പുതിയ യാത്രകളുടെ ഊഷ്മളതയും നിറഞ്ഞ അതിമനോഹരമായ ഒരു സുപ്രഭാതം എല്ലാ കൂട്ടുകാർക്കും നേരുന്നു. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും അതുപോലെ കുറച്ചു ദിവസമായി നമ്മുടെ സുനിൽ ചേട്ടൻ ഓദരയുടെ ശബ്ദം കേട്ടിട്ട് സുനിലേട്ടനും നമ്മുടെ രാജൻ മുത്തൂർ ചേട്ടനും സൽക്കാരപ്രിയയായ സ്വന്തം ശരീരം പോലും മറന്ന് ഓടി നടന്ന് ഓരോ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുന്ന നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ പാചകറാണി നദീ റൈത്തായ്ക്കും ദീപയ്ക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേരുന്നു. എല്ലാവരുടെയും പേരുകൾ ഒന്നിച്ചു പറയുന്നില്ല, ഓരോ ദിവസവും ഓരോരുത്തർക്ക് ആശംസകൾ അറിയിക്കാം. സ്നേഹത്തോടെ സിറാജ് വയനാട്. അതാണ്, ഓരോ ദിവസവും ഓരോരുത്തർക്ക് ഇതുപോലെ തന്നെ അറിയിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലേ സിറാജ്. അപ്പൊ സിറാജിനും ഫാമിലിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ തിരിച്ചും അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ രാജപ്പൻ ചേട്ടനാണ്, പാലപ്രയിൽ നിന്ന്. രണ്ടു തരം മനുഷ്യരാണുള്ളത്, സമയം കിട്ടുമ്പോൾ പരിഗണിക്കുന്നവരും സമയം കണ്ടെത്തി പരിഗണിക്കുന്നവരും. മറക്കരുത്, വ്യത്യാസം സമയത്തിലല്ല, നമ്മളെ പരിഗണിക്കണോ എന്ന മനസ്സിലാണ്. ശുഭദിനം രാജപ്പൻ, പാലപ്ര. രാജപ്പൻ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. സമയം കിട്ടുമ്പോൾ പരിഗണിക്കുന്നവരും സമയം കണ്ടെത്തി പരിഗണിക്കുന്നവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ചില ആൾക്കാർക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മെസ്സേജ് അയക്കലോ വിളിയോ ഒന്നും ഉണ്ടാവില്ല. ചില ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തോ അവിടെ നിന്ന് നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്നും നമ്മൾ വിഷയത്തില്ലെങ്കിലും മൈൻഡിൽ എപ്പോഴും അവർ തന്നിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് ആ എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തോ, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ പിന്നെ കോണ്ടാക്ട് ഒന്നും ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് അവരോട് ഫ്രീ ആയിട്ട് ഇടപഴകാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് ദീപ കുട്ടിയെ.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആത്മജി ചേച്ചി, എന്തോ യാത്രയിലാന്ന് തോന്നല്ലോ. എങ്ങോട്ടേക്കാണ് യാത്ര? ചേർത്തലയ്ക്ക് പോവാണ്. അപ്പൊ വണ്ടിയിലിരുന്ന് വിളിക്കുകയാണ് അല്ലേ? ശരി, അപ്പൊ നടക്കട്ടെ. ഇന്നത്തെ വിശ്വാസ ആർക്കാണ്?
1: ഇന്നത്തെ വിശ്വാസ ആദ്യം തന്നെ നമ്മുടെ മമ്മൂക്കേക്കും വിജയലക്ഷ്മിക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉള്ള എല്ലാവർക്കും നല്ലൊരു ആശംസ. എന്റെ കാതോരം കുടുംബത്തിലും സിറാജിനും കുടുംബത്തിനും ബാക്കി എല്ലാ കൂട്ടുകാർക്കും ദീപക്കുട്ടിക്കും അമൃതയ്ക്കും അപർണയ്ക്കും നല്ലൊരു ആശംസ നേരുന്നു.
0: ശരി, അമൃത ചേച്ചി അപ്പൊ ചേർത്തലിലേക്ക് പോയിട്ട് വരൂ. എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ ആത്മജി ചേച്ചിയിലെ ഈ രാവിലെയൊക്കെ നമുക്ക് ഈ രാവിലത്തെ യാത്ര ഞാൻ എപ്പോഴും പറയാറില്ലേ, നല്ല രസമാണ് രാവിലെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ വെയിലൊക്കെ വരുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മൾ യാത്ര ചെയ്യും. ഒരു 6 മണിക്ക് ശേഷം ഒരു 9 മണിയൊക്കെ മാക്സിമം ആണ് കേട്ടോ, അത്രയൊന്നും പോകരുത്. ഒരു 8 മണി ആ ഒരു ടൈമിലൊക്കെ നമ്മൾ രാവിലെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോകുന്നതിൻ്റെ ഒരു മടുപ്പും തോന്നില്ല. ഈ ടൈം എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സമയമാണ് യാത്ര ചെയ്യാൻ. മാത്രമല്ല, യാത്ര ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കാനും, അതാണല്ലോ ഹൈലൈറ്റ്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പാട്ട് കേട്ടോണ്ട് യാത്ര ചെയ്യുന്നതാണ് എപ്പോഴും കൂടുതൽ ഇഷ്ടം. പാട്ടില്ലെങ്കിൽ നമ്മൾ ഒപ്പം മാറ്റിക്കളയല്ലേ. പാട്ട് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ആത്മജി ചേച്ചി യാത്രയിലല്ലേ, ഒരു പാട്ട് നമുക്ക് ഇട്ടുകൊടുക്കല്ലേ, അവരുടെ യാത്ര കുറച്ചും കൂടി സന്തോഷമാവട്ടെ. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സാർ ഓർഡർ പ്ലീസ്.
1: വൺ കഫേ ലാറ്റെ.
0: ഓക്കെ സർ.
1: നീ എന്താ പറഞ്ഞത്?
2: അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു കഫേ.
1: അതെന്താ സംഭവം?
2: ചായയുടെ കൂടെ നല്ല ചൂടൻ ചർച്ചകളുമായി റേഡിയോ മാക് ഫാസ്റ്റ് 90.4
1: എപ്പോ
2: ശ്രദ്ധിച്ചു കേട്ടോണം. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മുതൽ 5 മണി വരെ.
1: അത് കൊള്ളാം. ചായയുടെ രുചിയും ചോദ്യങ്ങളുടെ മാധുര്യവും ഇനി ഒരുമിച്ച് പൊളിക്കും.
2: പിന്നല്ല
3: റേഡിയോ കഫേ വിത്ത് യുവർ ഫേവറേറ്റ് ചാർജേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സമയം 7 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് പോവും. നമ്മൾ വിചാരിക്കും സമയമുണ്ടല്ലോ, കുറച്ചുകൂടെ സമയമുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല, പെട്ടെന്ന് പെട്ടെന്ന് സമയം പോയി. ഇതിപ്പോ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രീറ്റിംഗ് കാർഡ്സിൽ 7:30 വിളിക്കാൻ നിൽക്കരുത് എന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ് ദീപ.
0: ഗുഡ് മോർണിംഗ്.
1: എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
0: സിറാജ് വയനാട് നിന്ന്. സിറാജ് ഇവിടെയും സിറാജ് അവിടെയും സിറാജ്, മൊത്തത്തിൽ സിറാജ്മയമാണല്ലോ.
1: അത് ഓൾറെഡി ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോഴാണ് പിന്നെ നമ്മളെ അയൽവാസിന്റെ ഒരു സൗമ്യ, നമ്മുടെ സ്വന്തം സഹോദരിയാണ്. അപ്പൊ ഓളിന്ന് ഇവിടുന്ന് വീടൊക്കെ മാറി പോവാണ്. അപ്പൊ ഞാൻ ഇവിടെ രാവിലെ റേഡിയോ വെക്കുമ്പോൾ അത് കേൾക്കുന്നുണ്ട്.
0: എല്ലാരും
1: നല്ല അടിപൊളിയായിട്ടൊക്കെ അറിയാം.
0: ഓഹോ, ഓക്കെ. അപ്പൊ സൗമ്യക്ക്
1: ലൈവിലുള്ളവർ ആരാണെന്ന് വരെ ഓളിങ്ങോട്ട് പറഞ്ഞുതരും.
0: ആണോ? അപ്പൊ ഇടയ്ക്കൊക്കെ വിളിപ്പിക്കണം.
1: നമ്മളെ പ്രേമ ചേച്ചിനെ ഒക്കെ അറിയാം, ചേച്ചിയൊക്കെ വിളിക്കുമ്പോ സംസാരിക്കലൊക്കെ ഉണ്ട്.
0: ഓ, അത് ശരി. ഓക്കെ,
1: നാള് പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞ് ഒരു വിശ്വസ് എനിക്ക് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അതാ വേഗം വിളിച്ചത്.
0: തീർച്ചയായിട്ടും സൗമ്യ അല്ലേ? ഞങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ട് ഈ മറിഞ്ഞിരുന്ന് കേൾക്കാന്ന് പറയത്തില്ല, നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സൗമ്യക്ക് ഞങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും ഒരു ആശംസ അറിയിക്കുന്നു.
1: ഓക്കെ
0: സിറാജ്, അപ്പൊ നല്ലൊരു ഡേ ഞാൻ ഓൾറെഡി വിഷ് ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഇരിക്കട്ടെ കേട്ടോ. നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഓക്കെ, ബൈ. അപ്പൊ നമ്മുടെ സിറാജ് ആണ് വിളിച്ചത്. ചില ആൾക്കാർ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ഷോസ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, പക്ഷെ വിളിക്കില്ല അല്ലേ. അവരിങ്ങനെ ഒളിഞ്ഞിരുന്ന് എല്ലാവരും ഇങ്ങനെ നിരീക്ഷിച്ച് പ്രോഗ്രാംസ് ഒക്കെ കേട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു 100 പേര് കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ 10 പേരെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്, ഒരുപാട് പേര് പങ്കെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകാം. സുലൈ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമിതമായി നിഷ്കളങ്കനാവരുത്, ഓർക്കുക നേരെ വളരുന്ന മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്, അതുപോലെ അമിതമായി നിഷ്കളങ്കരായ മനുഷ്യരാണ് ആദ്യം വഞ്ചിക്കപ്പെടുന്നത്. ശുഭദിനം നേരുന്നു സുലൈ. ഓക്കെ സുലൈ ചേട്ടനും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. നെക്സ്റ്റ് നമ്മുടെ നാരായണൻ ചേട്ടൻ, ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം നേരുന്നു, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഏറ്റുമാനൂരുകാരൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു നാരായണൻ ചേട്ടൻ. സുലഭ ചേച്ചി എന്നത്തെയും പോലെ ഇന്നും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പല പല കളേഴ്സിലുള്ള ഒരു പൂക്കളുടെ ഒക്കെ ഒരു പിക്ചർ അയച്ചിട്ടുണ്ട് കേട്ടോ. സുലഭ ചേച്ചി ഗുഡ് മോർണിംഗ്. സുജിത് ചേച്ചി ഇരവി പേര് എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓർമ്മകൾ മരിക്കാത്ത കാലത്തോളം ചിലരൊക്കെ ഓർമ്മകളിൽ എന്നും ഉണ്ടാകും. ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തതും കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായ ഒന്നാണ് സ്നേഹം. സ്നേഹപൂർവ്വം ശുഭദിനം. സുജിത് ചേച്ചിക്കും സ്നേഹപൂർവ്വം ഞങ്ങളും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, സമയം ഒരിക്കലും നമ്മളെ കാത്തു നിൽക്കില്ല. ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ചും കൂടി കഴിയട്ടെ, സമയമുണ്ടല്ലോ, ദീപപാട്ടൊക്കെ കേട്ട് വരുമ്പോഴേക്കും മതിയല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് മെസ്സേജ് ആവും, ഒരുപാട് കോൾസ് ആവും. അപ്പോൾ ആർക്കും വിളിച്ചാൽ കിട്ടില്ല. അപ്പം ആദ്യം തന്നെ ഗ്യാപ്പുള്ള സമയത്ത് വിളിച്ച് ആശംസകൾ പറയാം. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: വീണ്ടും ആശംസകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ് ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക്. നെക്സ്റ്റ് കോളർ ഉണ്ട്. ഹലോ
1: ഹലോ, മനോജാണ്.
0: യെസ്, ഗുഡ് മോർണിംഗ് മനോജേട്ടാ.
1: ഗുഡ് മോർണിംഗ്.
0: പറയൂ, എന്താണ് വിശേഷം?
1: ഇന്ന് എന്റെ അമ്മാവിന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ലാവണ്യ.
0: ലാവണ്യ എന്തോ?
1: ബിഎസ്സി നഴ്സിംഗ് പഠിച്ച ലാവണ്യ മോടെ ബർത്ത്ഡേ ആണ്, എന്റെ അമ്മാവന്റെ മോട്.
0: ശരി ശരി, അപ്പൊ ലാവണ്യക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷയമാണ് അല്ലേ?
1: അതെ അതെ, ലാവണ്യക്ക് മോർത്തിയസിന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, നമ്മള് കൊടുത്തേക്കാം.
1: അതുപോലെ പ്രൗഢവാണിയിലെ എല്ലാ അംഗങ്ങൾക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. പിന്നെ റേഡിയോയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരു ദിവസത്തിന്റെ ആശംസയും കൂടെ നൽകുകയാണ്.
0: ശരി, അപ്പൊ ത്രിമൂർത്തീസിന് ഞങ്ങൾ നൽകുകയാണ് നല്ലൊരു ദിവസത്തിന്റെ ആശംസ കേട്ടോ.
1: ഓക്കെ, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ ലാവണിക്ക് ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ സിന്ധു ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ചക്രക്കുട്ടി, സൂപ്പർ സോങ് ഡാ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സിന്ധു ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ അമ്പിളി ചേച്ചി. ഹായ് റേഡിയോ മാക്ഫാസ്റ്റ് മോളൂസേ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എന്റെ ആശംസകൾ നമ്മുടെ മമ്മൂക്കും വൈക്കം വിജയലക്ഷ്മിക്കും, പിന്നെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും, മാക്ഫാസ്റ്റിലെ എല്ലാവർക്കും, റേഡിയോ ഫാമിലിക്കും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. അവരെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. എന്നും വിളിക്കുന്നവർക്കും നൽകുന്നു, ഇന്ന് പ്രത്യേക വിഷസിലൂടെ കടന്നു പോകുന്നവർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ, സ്കൂളിൽ പാഠം പഠിച്ചതിന് ശേഷമായിരുന്നു പരീക്ഷ, എന്നാൽ ജീവിതത്തിൽ പരീക്ഷകൾക്ക് ശേഷമാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്, ശരിയല്ലേ? നമ്മുടെ അമ്പിളിച്ചേച്ചി ഒരു ഒരു കോട്ടം കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ പാഠങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്, അത് സ്കൂളിൽ. പക്ഷെ ലൈഫിൽ എപ്പോഴാ നമ്മൾ പരീക്ഷകൾക്ക് ഓരോ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത് നടക്കുമ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോരോ സാഹചര്യങ്ങളാണ്. വളരെ ശരിയായിട്ടുള്ള കാര്യം. അമ്പിളി ചേച്ചി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജ് ലൈക്ക് ചേച്ചി. ഗുഡ് ഡേ, ഗുഡ് ടൈം, ഗുഡ് ലക്ക്, ഗുഡ് സ്മൈൽ, ഗുഡ് ഹെൽത്ത്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ലൈക്ക് ചേച്ചി. അടുത്ത മെസ്സേജ് നമ്മുടെ ജയങ്കരേട്ടനാണ് അയച്ചിരിക്കുന്നത്. പ്രിയ മാക്ഫാസ്റ്റിന് നല്ലൊരു വന്ദനം ആദ്യം നേർന്നുകൊള്ളുന്നു. പുലരിയുടെ ആദ്യം വെളിച്ചം പോലെ നിങ്ങളുടെ ദിവസം പ്രതീക്ഷ കൊണ്ട് നിറയട്ടെ. കിളികളുടെ പാട്ടുപോലെ മനസ്സ് സന്തോഷം കൊണ്ട് മൂളട്ടെ. സൂര്യൻ ഉദിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉദിക്കട്ടെ. മഞ്ഞു പെയ്ത പൂക്കൾ പോലെ തെളിഞ്ഞ മനസ്സുമായി എഴുന്നേൽക്കുന്ന ഈ പ്രഭാതം എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും കൊണ്ടുവരട്ടെ. എന്റെ പ്രിയപ്പെട്ട സൗഹൃദവാണിയിലെ എല്ലാ ചങ്സിനും ഒപ്പം പ്രിയ മാക്ഫാസ്റ്റിനും നല്ലവരായ എല്ലാ ശ്രോതാക്കളും ൾക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. വിനയപൂർവ്വം ഒരുപാട് സ്നേഹത്തോടെ ജയങ്കർ സലദാ ശ്രീനന്ദ, ഫോട്ടോച്ചി. ദീപ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇന്നത്തെ ഓരോ ഗാനവും അതിമനോഹര ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ജയങ്കരേട്ട. ജയങ്കരേട്ട് ആൻഡ് ഫാമിലി, നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. നെക്സ്റ്റ് കോളർ. ഹലോ
2: ഹലോ, നമസ്തേ. ഗുഡ് മോർണിംഗ് ചേച്ചി. ആകാശ്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആകാശ്.
2: ഗുഡ് മോർണിംഗ്.
0: രാമായണം ഒക്കെ കേട്ടു കേട്ടോ യൂട്യൂബില്.
2: താങ്ക് യു.
0: പറയൂ, എന്താണ് വിഷയം?

ഓക്കെ ബൈ. പിന്നെ നമുക്ക് അടുത്തൊരു പാട്ട് കേൾക്കാം അല്ലേ? നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോഴേക്കും വിഷസൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക 04692730333 എന്ന നമ്പറിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്.

ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ

0: എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോട് കൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: ഗ്രീറ്റിംഗ് കാർഡ്സിൽ അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ മാക്ഫാസ്റ്റ്. നന്മ നിറഞ്ഞ ഒരു പുലരി നേരുന്നു. മനസ്സിന് കുളിർമയേകുന്ന ചിന്തകളും ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയവും ഈ ദിവസം നിനക്ക് സമ്മാനിക്കട്ടെ. ലോകം എത്ര തിരക്കുള്ളതായാലും സ്വന്തം സന്തോഷത്തിനായി അല്പസമയം കണ്ടെത്താൻ മറക്കരുത്. സ്നേഹവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ. പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം എല്ലാം ഉള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേർന്നിട്ടുണ്ട്. അപ്പം മുഹമ്മദിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ. ഉപദേശം രണ്ട് തരമുണ്ട്. ഒന്ന് നമ്മൾ നന്നായി കാണാൻ വേണ്ടിയുള്ളതും മറ്റൊന്ന് അവർ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതും. ശുഭദിനം, അനിലേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ നോർമലി എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെസ്സേജ്, ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്, എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ചേച്ചി മതിൽ ഭാഗത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ശരി. അപ്പൊ ലക്ഷ്മി ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് എല്ലാവരുടെയും ഞാൻ അറിയിക്കുന്നു. മോന്റെ പേര് വെച്ചിട്ടില്ല. അപ്പൊ മോനോട് സ്പെഷ്യൽ ആയിട്ട് പറയുക കേട്ടോ ലക്ഷ്മി ചേച്ചി. അടുത്ത കോളർ ഉണ്ട്. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്
1: ബഷീർക്കാ.
0: എന്താണ് ബഷീർക്കാ? ആണല്ലേ,
1: സന്തോഷായിട്ട്.
0: അപ്പൊ ഇനി ആറ് പത്രം കൂടി കൊടുക്കാനുണ്ട്. അപ്പൊ വേഗം വിശ്വസിച്ച് പറഞ്ഞു. ചായ കുടിക്കാണോ?
1: വീട്ടിൽ പോയിട്ട്
0: ശരി. അപ്പൊ ഇന്നത്തെ വിശ്വസ് ആർക്കാ?
1: വിശ്വസ് നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ അഹങ്കാരം.
0: നമ്മുടെ സ്വകാര്യ അഹങ്കാരം നമ്മുടെ സ്വന്തം മമ്മൂക്കിക്ക്.
1: നമ്മുടെ ഭരത് മമ്മൂക്കാണ് ഇന്ന് വിശ്വസ് കൊടുക്കുന്നത്. നാലാമതും ദേശീയ അവാർഡ് കിട്ടും. ഒരുപാട് നമ്മുടെ മലയാളികൾക്ക് എല്ലാവരും ഒരുപാട് ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ.
0: തീർച്ചയായിട്ടും.
1: അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു സുപ്രഭാതം.
0: ശരി, ബഷീറിക്കും നല്ലൊരു ദിവസം കേട്ടോ. ബാക്കി പത്രം ഇട്ടോളൂ. ഓക്കേ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മിനി ചേച്ചിയാണ്. മിനി ബാബു, ഗുഡ് മോർണിംഗ് മോളെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസത്തെ ആശംസകൾ. സൗഹൃദവാണി സുഹൃത്തുക്കൾക്ക് നല്ലൊരു ദിവസത്തെ ആശംസകൾ. ഷീബ കുമരകത്തിനും നദീറേത്തിക്കും അനിലിനും മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മിനി ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് മോളെ, ഇന്നത്തെ പാട്ടുകൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ആത്മജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്ക് സന്തോഷമല്ലേ അത് കേൾക്കുമ്പോൾ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ദീപ. ആന്റണി ചേട്ടനാണ് കടവന്ത. തയ്ച്ച കോട്ടിന്റെ ട്രയൽ നോക്കേണ്ട ദിവസമാണിന്ന്. തിരക്കിലാണ്, പക്ഷേ ഭാവഗായകന്റെ ഗാനം കേൾപ്പിക്കുമ്പോൾ ദീപയ്ക്ക് ഒരു നന്ദി പറയാതിരിക്കാൻ കഴിയുന്നില്ല. തീർന്നില്ല, എന്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹം സബലമായ ദിവസമായിരുന്നു ഇന്നലെ. വിശേഷങ്ങൾ ഒത്തിരിയുണ്ട് പറയാൻ, പക്ഷെ പറയാൻ സമയം ഇത്തിരി പോലും ഇല്ല. തൽക്കാലം ദീപയ്ക്കും പ്രിയ ശ്രോതാക്കൾക്കും ഒരു ശുഭദിനം മാത്രം പറയുന്നു. സ്നേഹപൂർവ്വം, ആന്റണി കടവന്ത്ര. ഓക്കെ ആന്റണി ചേട്ടാ, ഞാനിന്നത് എടുത്തിട്ടതാണ്, ജയചന്ദ്രന്റെ ഭാവഗായകന്റെ പാട്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ആന്റണി ചേട്ടൻ പറഞ്ഞല്ലോ. ശരി, അപ്പൊ ആന്റണി ചേട്ടാ നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് മിനി ചേച്ചിയാണ്. മിനി റജി, ഒരാളുടെ മൗനം കണ്ടാൽ അഹങ്കാരം എന്ന് കരുതരുത്. ഒരാളുടെ അകലം കണ്ടാൽ സ്നേഹമില്ലായ്മ എന്ന് വിധിക്കരുത്. കാരണം ഉള്ളിൽ നടക്കുന്നത് പലപ്പോഴും മറ്റാർക്കും അറിയാത്ത യുദ്ധങ്ങളായിരിക്കും. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. അമൃതക്കുട്ടിക്ക്, ദീപക്കുട്ടിക്ക്, അപർണക്കുട്ടിക്കും നല്ലൊരാശംസ. എല്ലാ റേഡിയോ കൂട്ടുകാർക്കും നല്ലൊരാശംസ. മിനി ചേച്ചിക്കും നല്ലൊരാശംസ അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് പുഷ്പ ചേച്ചിയാണ് പൊടിയാടിയിൽ നിന്നും. ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒരു യാത്ര പോകണം. മനസ്സിലെ വിങ്ങുന്ന വേദനകളും ഓർമ്മകളും മാറ്റിവെച്ചുകൊണ്ട് എങ്കിലേ നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നും. അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നമ്മളെ തന്നെ വെറുത്തുപോകും. കറക്റ്റാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര പോകണം. ദീപമോളെ, ഗുഡ് മോർണിംഗ്. സൂപ്പർ സോങ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പൊടിയാടിയിൽ നിന്നും പുഷ്പ. പുഷ്പ ചേച്ചിക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഞങ്ങളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് ജീവൻ ചേട്ടനാണ് മസ്കറ്റിൽ നിന്ന്. ഗുഡ് മോർണിംഗ് മാക്ഫാസ്റ്റ്. സുഖമല്ലേ എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുന്നു. 1975 ജൂലൈ 19 രാവിലെ ഏകദേശം 9 മണി ഇരിങ്ങാലക്കുടയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആദ്യമായി കരയാൻ മടിച്ച ഒരു കുഞ്ഞു ജനിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഓ മൈ ഗാഡ്, ഇന്ന് ജീവൻ ചേട്ടന്റെ ബർത്ത്ഡേ ആണോ? ജീവിതത്തിൽ ഒരു വർഷം കൂടി സമ്മാനിച്ചതിന് ദൈവമേ അങ്ങേക്ക് നന്ദി. തുടർന്നും ജ്ഞാനവും ശക്തിയും ഒപ്പം എന്റെ സ്വപ്നങ്ങളെ ഭയമില്ലാതെ പിന്തുടരാനുള്ള ധൈര്യവും ലഭിക്കാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്പം ജാടയും വികൃതിയും തല്ലുകൊള്ളിയും കുസൃതിയുമായി പാവം ജീവിച്ചു പോട്ടെ. ആ ജീവൻ ചേട്ടാ, അപ്പോൾ ഒരു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. കാരണം അതറിഞ്ഞില്ലല്ലോ നമ്മൾ നേരത്തെ. അപ്പം എന്തായാലും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ ജീവൻ ചേട്ടാ. അപ്പം ഇന്നത്തെ പാട്ട് മുഴുവൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അടുത്ത മെസ്സേജ്, അപ്പം ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിക്കുക, നല്ലൊരു ദിവസത്തിന്റെ ആശംസ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് എന്താ മോളെ, സോങ് സെലക്ഷൻ അടിപൊളി, താങ്ക് യു മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്പിളി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ അമ്പിളി ചേച്ചി, രണ്ടുതരം മനുഷ്യരാണുള്ളത്, അത് നമ്മുടെ രാജപ്പൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന അതേ സാധനം നമ്മുടെ പ്രേമ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. നമസ്തേ നമസ്തേ, ദീപക്കുട്ടിയുടെ മെസ്സേജ് സൂപ്പർ ആയിരുന്നു. ആകാശിനും ആദിത്യനും നല്ലൊരു ദിവസം നേരുന്നു. ഫ്രണ്ട്സ് കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ശുഭദിനം നേരുന്നു. ദീപയ്ക്ക് നല്ലൊരു ദിവസം നേരുന്നു. എല്ലാം നല്ല സൂപ്പർ പാട്ടുകൾ. അമ്പിളിയുടെ മെസ്സേജ്, അമ്പിളിയുടെ മെസ്സേജ്, ദീപക്കുട്ടിയുടെ മെസ്സേജ്, ഞാനതാണ് വിചാരിച്ചത് ഏത് മെസ്സേജാണത്, പിന്നെയാണ് ഞാൻ കണ്ടത് കേട്ടോ. അമ്പിളി ചേച്ചിയുടെ മെസ്സേജ് സൂപ്പർ ആയിരുന്നു എന്ന്. പ്രേമ ചേച്ചി നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ആകാശ് എന്നാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ മോന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആകാശിനും ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കൊക്കെ ഞാൻ ഈ ഒരു പാട്ട് എല്ലാ പാട്ടുകളും ഡെഡിക്കേറ്റ് ചെയ്യാണ്. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചി, ഗുഡ് മോർണിംഗ് ദീപക്കുട്ടി, ഞാൻ ഷീബ കുമരകം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് നല്ലൊരു ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ അയൽവക്കക്കാരിയാണ്, ഒരുപാട് പ്രാവശ്യം കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്ന തിരക്കിലാണ് ദീപക്കുട്ടി. സൗഹൃദവാണി കൂട്ടുകാർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആശംസിക്കുന്നു. മിനി ആലപ്പുഴയ്ക്ക് ഒരു ഗുഡ് മോർണിംഗ്, ജീവനും ബർത്ത്ഡേ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പള്ളിയിലൊക്കെ പൊയ്ക്കോളൂ ഷീബ ചേച്ചി, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് ദീപ, ഇന്ന് ബർത്ത്ഡേ ഉള്ള ലക്ഷ്മി മതിൽ ഭാഗം, മോന് ജന്മദിനാശംസകൾ നേരുന്നു. ദീപ, ജീവനും പിറന്നാൾ ദിനാശംസകൾ പറയണേ, രണ്ടു പേർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ലക്ഷ്മി ചേച്ചി. ലക്ഷ്മി ചേച്ചിക്ക് നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. ജീവൻ ചേട്ടന് നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ മിനി റെജി മിനി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നദീറത്തയുടെ മെസ്സേജാണ്. വാക്കുകൾ കൊണ്ട് പലരും നമ്മുടെ മനസ്സിനെ കീറിമുറിക്കാൻ നോക്കുമ്പോൾ നാം അവരെ മൗനം കൊണ്ട് തന്നെ നേരിടുക. കാരണം മൂർച്ചയുള്ള വാക്കുകളുടെ മുനയൊടിക്കുവാൻ മൗനത്തോളം നല്ല ആയുധം വേറെയില്ല. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എന്റെ ദീപമോൾക്കും പ്രിയപ്പെട്ട എല്ലാ റേഡിയോ കൂട്ടുകാർക്കും, കാതോരം കൂട്ടുകാർക്കും, സിറാജിനും കുടുംബത്തിനും, ഫ്രണ്ട്സ് ഗ്രൂപ്പിനും, ഇന്ന് വിശേഷ ദിവസമുള്ളവർക്കും, ആകാശ് മോനും ഫാമിലിക്കും, വിജയമ്മച്ചേച്ചി മോഹൻ ചേട്ടൻ എല്ലാവർക്കും ഒത്തിരി ആശംസകൾ പ്രാർത്ഥനയോടെ. മലയാളത്തിന്റെ അഹങ്കാരമായി എന്റെ മമ്മൂക്കയ്ക്കും വൈക്കം വിജയലക്ഷ്മി അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മമ്മൂക്കയുടെ കട്ട ഫാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശ് മോന്റെ രാമായണ പാരായണം കേട്ടു, അടിപൊളിയായിട്ടുണ്ട്. ജീവൻ ചേട്ടനും പ്രാർത്ഥനയോട് ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. മിനിയുടെ മോനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ചേച്ചിയുടെ മോന്റെ ആണ് ബർത്ത്ഡേ, അതായിരിക്കും ചിലപ്പോൾ നദീരത്ത പറഞ്ഞത്. ഓക്കെ എല്ലാവർക്കും ഞാനൊരു സ്പെഷ്യൽ ആശംസ കൊടുത്തിട്ടുണ്ട്. നദീരത്തയ്ക്കും നല്ലൊരു ദിവസത്തിന്റെ ആശംസ അറിയിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ലവരുടെ വിഷയതുകൊണ്ട് ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ട് കേട്ടില്ലെങ്കിൽ മോശമാവില്ലേ? അപ്പൊ ആ ഒരു പാട്ടോടുകൂടിയാണ് ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഡേ എല്ലാവരും അടിച്ചു പൊളിക്കുക, ഈ പറഞ്ഞതുപോലെ യാത്രകൾ ചെയ്യുക, ആസ്വദിക്കുക, ലൈഫ് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റൂ അത്രത്തോളം മനോഹരമാക്കുക. അപ്പൊ ഇത്രയും നേരം ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 8 o'clock. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: മെക്വാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രവിശേഷങ്ങളുമായി കൂടെയുള്ളത് ദീപ. കൊടുമൺ പോറ്റിയായും ചാത്തനായും അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ച് പ്രേക്ഷകരെ ഒരേ സമയം വിസ്മയിപ്പിക്കുകയും ഭ്രമിപ്പിക്കുകയും ചെയ്ത മഹാനടൻ മമ്മൂട്ടിക്ക് 2024 മികച്ച നടനുള്ള രജതകമലം. നടൻ കാർത്തിക് ആര്യനും പുരസ്കാരം പങ്കിട്ടു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗത്തിലൂടെയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 4 തവണയും സ്വന്തമാക്കിയത്. മികച്ച ചിത്രത്തിനുള്ള സ്വർണകമലം ആദിത്യ സുഹാസ് ജംഭാലെ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. ഇതിലെ അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിക്കുള്ള രജതകമലം നേടി. ഭ്രമയുഗത്തിൽ കറുപ്പിലും വെളുപ്പിലുമായി നിഗൂഢതയുടെ മനയിൽ പ്രേക്ഷകരെ തളച്ചിട്ട ഛായാഗ്രഹണ മികവിന് ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രഹനായി. AR എന്ന ചിത്രത്തിലെ ആലാപന മികവിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. മികച്ച സഹനടിയായി തെരഞ്ഞെടുക്കപ്പെട്ട സജന നമിദാസും മലയാളിയാണ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള ചലച്ചിത്രം. തമിഴ് ചിത്രം അമരന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ് മികച്ച സംവിധായകൻ. സ്വാതന്ത്ര്യവീര സവർക്കർ എന്ന ചിത്രത്തിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം രൺദീപ് ഹൂഡ നേടി. ക്യാപ്റ്റൻ മില്ലർ എന്ന തമിഴ് ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് നടൻ ധനുഷ് ജൂറിയുടെ പ്രത്യേക പരാമർശവും നേടിയിട്ടുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പോകുമ്പോൾ, ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് 4 തസ്തികകൾക്കുള്ള 10 തലം പൊതു പ്രാഥമിക പരീക്ഷ PSC റദ്ദാക്കി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സ്കൂളിൽ രാവിലത്തെ ബാച്ചിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ചിന്റെ ചോദ്യക്കടലാസ് നൽകിയതാണ് പ്രശ്നമായത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവർ മറ്റ് കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവരുമായി ചർച്ച ചെയ്തപ്പോഴാണ് പിഴവ് മനസ്സിലായത്. ലജ്നത്തുൽ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിൽ രാവിലെ നടത്തിയ പരീക്ഷയും റദ്ദാക്കി പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. PSC OMR പരീക്ഷ നടത്താൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് 200 രൂപ നിരക്കിലാണ് ചെലവ്. ആ നിലയ്ക്ക് 10 തലം പ്രാഥമിക പരീക്ഷയുടെ ഒരു ഘട്ടം നടത്താൻ 3.40 കോടി രൂപ വരും. ശനിയാഴ്ച രാവിലെ നടത്തിയ പരീക്ഷ ആലപ്പുഴയിലെ കേന്ദ്രത്തിലൊഴികെ റദ്ദാക്കിയിട്ടില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 ഘട്ടം പരീക്ഷയ്ക്കുള്ള സൌകര്യങ്ങൾ വെറുതെയായി. 200 പരീക്ഷാ കേന്ദ്രങ്ങളും 8500 ഇൻവിജിലേറ്റർമാരെയും പരീക്ഷയ്ക്ക് തയ്യാറാക്കിയിരുന്നു. ഇനിയൊരു അറിയിപ്പിലേക്ക് പോകാം. കോയിപ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ രക്തപരിശോധനാ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും 5 രാവിലെ 10 മണിക്ക് വള്ളിക്കോട് ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. രാജ്യത്താദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണ വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1 വിക്ഷേപണത്തറയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം. നിശ്ചയിച്ച സമയമായ 11:30 നിന്ന് വിക്ഷേപണം 35 മിനിറ്റ് വൈകിയത് തുടക്കത്തിൽ നേരിയ ആശങ്കയ്ക്കിടയാക്കി. എങ്കിലും സാങ്കേതിക തകരാറുകൾ ഉടനടി പരിഹരിച്ച് 2 കൌണ്ട്ഡൌണിന് ശേഷം ദൌത്യം വിജയകരമാക്കി. ഹൈദരാബാദിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമായ സ്കെറോട്ട് എയ്റോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. ആറന്മുള സദ്യയ്ക്ക് സ്പെഷ്യൽ പാസ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. തെക്കേടത്ത് ഇല്ലം സദ്യാലയം ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. 300 രൂപ പ്രകാരം സദ്യ നൽകും. 360 പേർക്കാണ് ദിവസേന നൽകുന്നത്. ബുക്കിംഗ് തുടരുന്നു. വിശദവിവരങ്ങൾക്ക് 9048373111 എന്ന നമ്പറിലോ വെബ്സൈറ്റായ ആറന്മുള ബോട്ട് റേസ് .com എന്ന സൈറ്റിലോ സന്ദർശിക്കാം. പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ 30 അക്ഷയ സെന്ററുകൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇനി വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിപ്പുണ്ട്. ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ആറ്റിഗര, CV പാർലമെന്റ് സ്ക്വയർ, DEO ഓഫീസ്, ഹെറിറ്റേജ്, BSNL, ജെ കോംപ്ലക്സ്, കൈലാത്ത് സേഫ് സ്റ്റേ, കരിക്കിനേടത്ത് ടെക്സ്റ്റൈൽസ്, മാക്സ് ടെക്സ്റ്റൈൽസ്, പുളിമൂട്ടിൽ തോംസൺ, വാസനായ് കെയർ ഇന്റർനാഷണൽ തുടങ്ങിയ LE ട്രാൻസ്ഫോർമറുകളുടെ പരിധിയിൽ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം 6 വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിപ്പുണ്ട്. അതുപോലെ മല്ലപ്പള്ളി, എഴുമറ്റൂർ, വെണ്ണിക്കുളം, പുല്ലുകുത്തി, വായ്പൂര്, കുന്നന്താനം, പുതുശ്ശേരി, കിൻഫ്ര, അമറ്റി എന്നീ ഫീഡറുകളിലും ഇന്ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം മുടങ്ങും. ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെയും അവരുടെ ലഗേജും മാത്രമേ കയറ്റാവൂ എന്ന കേരള മോട്ടോർ വാഹന നിയമം കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ഓട്ടോറിക്ഷകളിൽ ചരക്കുകൾ കയറ്റുന്നതായുള്ള പരാതി കൂടിയതോടെയാണ് ആർടിഒമാർക്ക് കർശന നിർദ്ദേശം നൽകിയത്. സാധനങ്ങൾ കയറ്റിപ്പോകുന്നതിന്റെ ഫോട്ടോകൾ പരാതിയായി പലയിടത്തുനിന്നും ആർടിഒ ഓഫീസുകളിൽ കിട്ടുന്നുണ്ട്. കേരള മോട്ടോർ വാഹനച്ചട്ടപ്രകാരം പാസഞ്ചർ ഓട്ടോകളിൽ യാത്രക്കാരുടെ വ്യക്തിപരമായ ലഗേജുകൾ മാത്രമേ കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസും പെർമിറ്റും വരെ റദ്ദാക്കാനുള്ള സാധ്യതയാണ് കുറ്റകൃത്യം ആവർത്തിക്കുന്നതിലൂടെ വരുന്നത്. കെഎസ്ഇബിക്ക് തോന്നുംപടി വൈദ്യുതി നിയന്ത്രിക്കാനാകില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ. ലോഡ് ഷെഡിംഗിന് സാധ്യതയുള്ള സമയവും എത്ര നേരത്തേക്ക് മുടങ്ങുമെന്നും ജനത്തെ മുൻകൂട്ടി അറിയിക്കണം. ഒരേ പ്രദേശത്ത് ഒരാഴ്ച കഴിവതും ഒരേ സമയം നിയന്ത്രണം ഏർപ്പെടുത്തണം. കമ്മീഷൻ ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടതോടെ സമ്മതമാണെന്നും കെഎസ്ഇബി അറിയിച്ചു. ഇത്തവണ ഓണത്തിന് മഞ്ഞക്കാർഡ് ഉടമകളായ 600,000 കുടുംബങ്ങൾക്ക് സൌജന്യ ഓണക്കിറ്റ് ലഭിക്കും. അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലുള്ള സാമ്പത്തികമായി ഏറ്റവും ദുർബലമായ വിഭാഗത്തിനുവേണ്ടി ഈ കിറ്റ് തയ്യാറാക്കാൻ സർക്കാർ 53 കോടി രൂപ അനുവദിച്ചു. സപ്ലൈകോയുടെ മറ്റ് ഓണം ഒരുക്കത്തിന് 200 കോടിയും ലഭിച്ചിട്ടുണ്ട്. സൌജന്യ കിറ്റ് വിതരണം റേഷൻ കട വഴിയാകും. ഇനി സ്പോർട്സ് ന്യൂസ്. 8 ഗോളും 4 അസിസ്റ്റുമായി ഈ ലോകകപ്പിന്റെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മുൻനിരയിലുണ്ട് ലയണൽ മെസ്സി. ഗോൾഡൻ ബൂട്ടിനൊപ്പം മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരത്തിന് മെസ്സിക്കാണ് കൂടുതൽ സാധ്യത. 5 മാൻ ഓഫ് ദ മാച്ച് പ്രകടനങ്ങൾ മെസ്സിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗോൾഡൻ ബൂട്ടും ബോളും നേടിയാൽ ഇത് രണ്ടും ഒരുമിച്ച് സ്വന്തമാക്കുന്ന 4-ാമത്തെ താരമാവും മെസ്സി. 103 മത്സരങ്ങൾ കഴിഞ്ഞ് കാൽപന്ത് മാമാങ്കത്തിന്റെ നിലപാട് തറയിലെ രക്ഷാപുരുഷ സ്ഥാനം ആര് കൈക്കൊള്ളുമെന്നറിയാൻ ഇനി ശേഷിക്കുന്നത് ഒരേ ഒരു കളി മാത്രം. അതിനായി ന്യൂജേഴ്സി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. സമ്പൂർണനായ ഫുട്ബോളർ എന്ന വിശേഷണമുള്ള ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന ടീമും സുന്ദരമായ ടോട്ടൽ ഫുട്ബോളിന്റെ പ്രയോക്താക്കളായ സ്പെയിനും തമ്മിലുള്ള ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ 2 തലമുറകളിലെ പ്രതിഭകളുടെ പോരാട്ടം കൂടിയാകും. ഇതോടുകൂടി ഇന്നത്തെ പത്രവിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. പത്രവിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

നമസ്കാരം. റേഡിയോ മാക്ഫെസ്റ്റ് 90.4 രാഗലയത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദേവി ശോഭന.

നമുക്കിന്ന് വീരധീര ശങ്കരാഭരണം എന്ന രാഗത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പേര് പോലെ തന്നെ ശങ്കരന്റെ ആഭരണം എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു രാഗമാണ് ശങ്കരാഭരണം. നമ്മുടെ കർണാട്ടിക് സമ്പ്രദായത്തിൽ ഒരു മുടിചൂടാമന്നൻ അല്ലെങ്കിൽ ചക്രവർത്തി എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന വളരെ ബൃഹത്തായ, വളരെയധികം ജന്യരാഗങ്ങളുള്ള ഒരു രാജാവിനെ പോലെ വിലസുന്ന ഒരു രാഗമാണ് ശങ്കരാഭരണം. അപ്പൊ നമുക്കിന്ന് ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ഇപ്പൊ ഞാൻ പാടിയ ഓംകാരനാദാനു സന്താനമൌ ഗാനമേ എന്ന ശങ്കരാഭരണം രാഗത്തിലുള്ള ഗാനത്തോടുകൂടി തന്നെ നമ്മുടെ രാഗലയം ആരംഭിക്കാം.

ഗമകപ്രധാനമായ ഒരു രാഗം കൂടിയാണ് ശങ്കരാഭരണം. ധാരാളം ഗമകങ്ങൾ ഈ രാഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് അത് വളരെയധികം ഗമകങ്ങൾ ഈ രാഗത്തിനെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സംഗതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഗം അറിയപ്പെടുന്നത് സർവഗമക മാണിക രക്തിരാഗം എന്നുകൂടി ഈ രാഗത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. അത്രയധികം ഗമകങ്ങൾ ഉപയോഗത്തിലുള്ള ഒരു രാഗമാണ് ശങ്കരാഭരണം. ശങ്കരാഭരണം ഒരു യൂണിവേഴ്സൽ രാഗം കൂടിയാണ്. അതായത് അറൌണ്ട് ദ വേൾഡ് നമ്മൾ ഇപ്പോൾ മ്യൂസിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സംഗീത ശാഖകളിലും പ്രോമിനൻ്റ് ആയിട്ട് കാണാവുന്ന നമ്മളുടെ ഒരു രാഗത്തിൻ്റെ അംശം എന്ന് പറയാവുന്നതും കൂടിയാണ് ശങ്കരാഭരണം. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു റോയൽ രാഗ, യൂണിവേഴ്സൽ രാഗ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമുക്ക് അദ്വൈതം എന്ന ചിത്രത്തിലെ മനോഹരമായ

ഇന്ന് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സംഗീത സംവിധാനത്തിൽ കൈതപ്രം സാർ എഴുതി എം ജി ശ്രീകുമാറും ചിത്രശേഷിയും ചേർന്ന് പാടിയിട്ടുള്ള ആ ഗാനം ഒന്ന് കേട്ടു നോക്കാം. ആ ഗാനം സംഗീതം ചെയ്തിരിക്കുന്നതും ശങ്കരാഭരണം രാഗത്തിലാണ്.

ഒരു യൂണിവേഴ്സൽ രാഗമാണ് ശങ്കരാഭരണം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയാൻ കാരണം ശങ്കരാഭരണം ഗമകപ്രധാനമായ ഒരു രാഗവുമാണ്. അപ്പോ ഈ ഗമകങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ശങ്കരാഭരണത്തിൽ നിന്നും ഗമകങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, പ്ലെയിൻ നോട്ട്സ് മാത്രം പാടിയാൽ നമുക്ക് കിട്ടുന്നത് വെസ്റ്റേൺ മേജർ സ്കെയിലാണ്. വെസ്റ്റേൺ നോട്ട്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാഖ തന്നെ നമ്മളുടെ സംഗീതജ്ഞർ അത് കാരണം നമ്മളുടെ സംഗീത ശാഖയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മളുടെ കർണാട്ടിക് സമ്പ്രദായത്തിൽ ശങ്കരാഭരണം പാടുകയാണെങ്കിൽ, ആരോഹണ അവരോഹണം പാടുന്നത്

എന്നാണ് നമ്മൾ കർണാട്ടിക് സമ്പ്രദായത്തിൽ സാധാരണ നമ്മളുടെ ശങ്കരാഭരണം പാടുക. ഇനി നമ്മൾ പ്ലെയിൻ നോട്ട്സ് മാത്രം പാടുകയാണെങ്കിൽ

ഇതാണ് നമ്മൾ വെസ്റ്റേൺ മേജർ സ്കെയിൽ എന്ന് പറയുക. ഞാൻ കുറച്ച് പിച്ച് കുറച്ചാണ് പാടിയത്, നമ്മൾ സംസാരിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട്. ഇനി വെസ്റ്റേൺ നോട്ട്സ് എന്ന് പറയുന്ന സംഗീത ശാഖ, അതിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മുത്തുസ്വാമി ദീക്ഷിതരാണ് എന്നാണ് എന്റെ വിശ്വാസം. അതായത് ദീക്ഷിതരുടെ ഒരു 100 കൃതി എടുത്താൽ അതിലൊരു 30 വെസ്റ്റേൺ നോട്ട്സ് ആയിരിക്കും. അതിന്റെ കാരണം പണ്ട് നമ്മളുടെ ഈ സംഗീതജ്ഞരൊക്കെ, അത് മുത്തുസ്വാമി ദീക്ഷിതർ മാത്രമല്ല, നമ്മളുടെ ത്യാഗരാജസ്വാമികളും മഹാരാജാസ് വാദ്യതിരുനാളും ഇവരെല്ലാവരും വെസ്റ്റേൺ പാട്ടുകളൊക്കെ, വെസ്റ്റേൺ സോങ്സ്, വെസ്റ്റേൺ ക്ലാസിക്കലൊക്കെ വളരെയധികം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പണ്ട് കർണാട്ടിക് മാത്രമാണ് ആൾക്കാർ കേട്ടിരുന്നത്, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മാത്രമാണ് ഫോളോ ചെയ്തിരുന്നത്, അങ്ങനെയൊന്നും ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ നാട്ടിൽ ധാരാളം വിദേശികൾ വരികയും താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന് ഇൻഫ്ലുവൻസ് ഒക്കെ കൂടുതലും കിട്ടിയിട്ടുള്ളത് ശ്രീലങ്കയിലാണ്. ഞാൻ കേരളത്തിൽ അങ്ങനെ, ഇപ്പോൾ നമുക്ക് ധാരാളം ബാൻഡുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ അങ്ങനെ ഒരു വെസ്റ്റേൺ ഒരു ഫോളോവേഴ്സ് അധികം, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഇവരൊക്കെ നമ്മളുടെ ഈ മ്യൂസിഷ്യൻസ് എല്ലാവരും ഇതൊക്കെ കേൾക്കുകയും ആസ്വദിക്കുകയും, അത് മാത്രമല്ല അവരെന്നിട്ട് ഇത് കേട്ടിട്ട് ആ നോട്ട്സിൽ അതേ ട്യൂണില് പാട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയുള്ള ധാരാളം കുഞ്ഞു കുഞ്ഞു വെസ്റ്റേൺ നോട്ട്സ് നമുക്ക് ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അത് സാധാരണ നമ്മള് കുട്ടികളെയൊക്കെ പാട്ട് പഠിപ്പിക്കുമ്പോൾ, കാര്യം നമ്മളൊരു ആദ്യത്തെ 3-4 വർഷമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഈ സ്വരങ്ങളും വരിശകളും ഒക്കെയാണ് പഠിക്കുന്നത്. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എല്ലാവരും 1 പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മള് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യും, അതെന്തായാലും ആവട്ടെ അല്ലേ. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ 4-5 വർഷം ഈ സാ പാ സാ എന്ന് വെച്ചോണ്ടിരിക്കണം നമ്മൾ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെ പഠിച്ചതിന്റെ ഗുണമായിരിക്കാം ഇന്ന് നമുക്ക് ഇത്രയെങ്കിലുമൊക്കെ, അല്പമെങ്കിലും ആ പഠിച്ചതിന്റെ 1% നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇവര് ഈ സരിഗമ പദനീസ സാനിദ പമഗരീസ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയിൻ നോട്ട്സ് വെച്ചിട്ട് ധാരാളം കീർത്തനങ്ങളും ചെറിയ ചെറിയ കൃതികളും ഒക്കെ ഇവരെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ ദ റേക്സ് ഓഫ് മാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറിഷ് ട്യൂൺ, ഒരു ഐറിഷ് കൺട്രി സോങ്, അല്ലെങ്കിൽ ഒരു ഫോക്ക് ക്ലാസിക്കൽ സോങ് എന്നൊക്കെ പറയാം, അങ്ങനെ ഒന്ന് ഒരു വയലിൻ പീസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനു മുൻപ് ആ അതേ ട്യൂണില് മുത്തുസ്വാമി ദീക്ഷിതർ ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു മീനാക്ഷി സ്തുതി ഞാൻ പാടി കേൾപ്പിക്കാം. എന്നിട്ട് നമ്മൾ ഈ റേക്സ് ഓഫ് മാലോ കേൾക്കുമ്പോൾ മനസ്സിലാകും അത് തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി.

നല്ല രസമാണിത്. നമ്മൾ ഒരുമിച്ച് കുറച്ചുകൂടെ സ്പീഡിലൊക്കെ പാടുമ്പോൾ ഈ ഇതേ സംഗതി തന്നെയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന ദ റേക്സ് ഓഫ് മാലോ എന്ന് പറയുന്ന ഫിഡിൽ ട്യൂണും ഒന്ന് കേട്ടു നോക്കാം.

ശരിക്കും ഇങ്ങനെ തന്നെയാണ് ആ ഫിഡിൽ വായിച്ചിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമാണ് സത്യത്തിൽ അത് കേൾക്കാൻ. അതേപോലെ ധാരാളം വെസ്റ്റേൺ നോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ശക്തി സഹിത ഗണപതിയും അതുപോലെ കാഞ്ചീശ ഏകാമ്രദായക നിത്യമഹം ഭജേ, അങ്ങനെ ഒരു, ഞാൻ ഓർക്കുന്നില്ല എല്ലാം, പക്ഷെ അങ്ങനെ ഒരു വെസ്റ്റേൺ നോട്ട് കാണാം. അതുപോലെ

അങ്ങനെയൊരു വെസ്റ്റേൺ നോട്ട് വളരെ മനോഹരമാണ്. ചെറിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വെസ്റ്റേൺ നോട്ട്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ നല്ല രസമായിരിക്കും. ക്ലാസ് ഒരു രസമാണ് നമുക്ക് പാടാൻ. ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പാടാൻ നല്ല ഭംഗിയായിരിക്കും. അതേപോലെ കീബോർഡൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ വായിച്ചു നോക്കാം. അപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ വെസ്റ്റേൺ കീബോർഡാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ കുറച്ചൊക്കെ നമ്മളുടെ ഒരു കർണാട്ടിക് ഒരു എന്താ പറയാ കർണാട്ടിക് ഒരു ഗ്രാഹ്യം ഉള്ളതും ചിലപ്പോൾ നന്നായിരിക്കും. എന്തായാലും നമുക്ക് കണ്ണകി എന്ന ഒരു ചിത്രത്തിലെ

അങ്ങനെ ഒരു ഗാനമല്ലേ, കൈതപ്പം ആണ് അതിന്റെ മ്യൂസിക്കും അതിന്റെ ലിറിക്സും എല്ലാം ദാസാറും ചിത്രചേച്ചിയും ഒക്കെ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. മനോഹരമായ ഗാനമാണ്, ശങ്കരാഭരണമാണ് രാഗം. ഏതാണ്ട് ഒരു ശങ്കരാഭരണത്തിന്റെ ഛായയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ നമുക്ക് ആ ഗാനം കൂടി ഒന്ന് കേട്ടു നോക്കാം.

നമുക്ക് ശങ്കരാഭരണത്തിനെ ഒരു സാർവകാലിക രാഗമെന്ന് തന്നെ പറയാം. ഏത് സമയത്ത് വേണമെങ്കിലും പാടാവുന്ന, എപ്പോ പാടിയാലും വളരെയധികം ശോഭിക്കുന്ന ഒരു രാഗമാണ് ശങ്കരാഭരണം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെൻഡിഷൻ ഒക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നല്ല സുഖമാണ് നമുക്ക് ശങ്കരാഭരണം പാടാനും കേൾക്കാനും ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ രാഗം വളരെ മെലോഡിയസ് ആയിട്ടും എന്നാൽ വളരെ മെജസ്റ്റിക് ആയിട്ടും, അതായത് വളരെ റോയൽ ആയിട്ടും പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രാഗം കൂടിയാണ്. ഹിന്ദുസ്ഥാനിയിൽ ശങ്കരാഭരണത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് ബിലവൽ ധാട്ടാണ്. ബിലാവൽ ധാട്ടിലാണ്, അല്ലെങ്കിൽ ആ ധാട്ടാണ് നമുക്ക് ശങ്കരാഭരണത്തിനോട് ഏതാണ്ട് അതേപോലെ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ധാരാളം ജന്യരാഗങ്ങളും ശങ്കരാഭരണത്തിന് ആഭരണമായിട്ട് ഉണ്ട്. നമുക്ക് ഗുണ എന്ന ചിത്രത്തിലെ കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ, അങ്ങനെ മനോഹരമായ ഒരു ഗാനമുണ്ട്. ഏതാണ്ട് മൊത്തത്തിൽ ശങ്കരാഭരണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ശങ്കരാഭരണത്തിന്റെ ഛായയാണ്. പിന്നെ ശങ്കരാഭരണം പലപ്പോഴും ഫിലിം സോങ്സിൽ ഉപയോഗിക്കുന്നത് അതിന്റെ ആ ഒരു പ്യൂറസ്റ്റ് ഫോമിലൊന്നുമല്ല. അത് മിക്കവാറും എല്ലാ രാഗങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സിനിമ ഗാനങ്ങളിലെല്ലാം തന്നെ അതിന്റെ പ്യുവർ ഫോം ഒക്കെ കാണാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ അതിലുള്ള ഒറിജിനൽ കോമ്പസിഷൻ ആയിരിക്കണം സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ഗാനമായിരിക്കണം. അത് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇമോഷൻ, അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഫീൽ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന രാഗം എന്ന് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ഗാനം ഗുണ എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഗാനമാണ്. ആ ഗാനവും ശങ്കരാഭരണത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ?

0: റേഡിയോ മക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം ഉണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

നമ്മൾ സാധാരണ പൈസയ്ക്കൊക്കെ ആവശ്യം വരുമ്പോൾ സ്വർണം പണയം വെക്കാറുണ്ട് അല്ലേ? സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ നാട്ടിൽ സ്വർണം പണയം വെക്കാത്ത, ഒരിക്കലെങ്കിലും സ്വർണം പണയം വെക്കാത്ത ചിലപ്പോൾ ഒരാൾ പോലും ഉണ്ടാവില്ല. എല്ലാവരും അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വർണ്ണ പണയം എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് പണയം വെക്കും, പിന്നീട് കുറച്ച് കുറച്ചായിട്ട് പൈസ തിരിച്ചടച്ച് നമ്മൾ ആ സ്വർണം തിരിച്ചെടുക്കും. ഇതൊക്കെ നമ്മൾ വളരെ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമുക്ക് ഒരു പ്രത്യേകതയും തോന്നാറില്ല. എന്നാൽ ശങ്കരാഭരണം രാഗം പണയം വെച്ച് പൈസ വാങ്ങിയ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ, ശരിക്കും ഈ രാഗത്തിന്റെ ഒരു പ്രീഷ്യസ്നെസ് തന്നെ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവും അല്ലേ? ഈ തഞ്ചാവൂർ പണ്ട് മറാഠ രാജാക്കന്മാരും മറാഠി അവരും ഭരിച്ചിരുന്നു. അവരെ തഞ്ചാവൂർ മറാഠ കിങ്സ് എന്നാണ് അവരെ വിളിക്കാറുള്ളത്. അവര് വളരെയധികം ഈ മ്യൂസിക്കിനെയും ആർട്ടിനെയും ഒക്കെ ധാരാളമായിട്ട് എൻകറേജ് ചെയ്യുന്ന, ധാരാളമായിട്ട് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന മ്യൂസിഷ്യൻസിനെയും ആർട്ടിസ്റ്റുകളെ, പ്രത്യേകിച്ചും കലാകാരന്മാരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു റീൻ ഓഫ് കിങ്സ് കൂടെ ആയിരുന്നു അവര്, മഹാരാജാക്കന്മാർ കൂടെ ആയിരുന്നു. അപ്പോ സർഫോജി എന്ന് പറയുന്ന മറാഠ രാജാവ് നമ്മളുടെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന കാലത്ത് അവിടെ ഇവരുടെയൊക്കെ ഈ എന്താ പറയാ, രാജധാനി അലങ്കരിച്ചിരുന്നത് തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള മ്യൂസിഷ്യൻസ് ആണ്. അപ്പോ നരസയ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഗീതജ്ഞൻ ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിനെ രാജാവിന്റെ രാജസദസ്സിൽ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു, അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് അദ്ദേഹത്തോട് പാടാൻ പറഞ്ഞു. അപ്പോ നരസയ്യർ അന്ന് ഈ ശങ്കരാഭരണം രാഗമാണ് അദ്ദേഹം അവിടെ പാടിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിസ്തരിച്ചുള്ള രാഗവിസ്താരമൊക്കെ കേട്ടിട്ട് മഹാരാജാവിനും ആ സദസ്സിലുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര അത്ഭുതം. ഈ രാഗം ഇത്രയ്ക്ക് മനോഹരമായിട്ട് അവതരിപ്പിച്ച് കണ്ടിട്ടേയില്ല, അതുപോലെ കൽപ്പനാസ്വരങ്ങളൊക്കെ ഇങ്ങനെ പാടി കേട്ടിട്ടേയില്ല, ഇതിലും നല്ല ഒരു വേർഷൻ, ഇതിലും നന്നായി ശങ്കരാഭരണം പാടി ഒരിക്കലും കേട്ടിട്ടില്ല, ഇനി ആരും പാടുകയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർഫോജി അദ്ദേഹത്തിന് ഈ നരസയ്യർക്ക് ഒരു അലങ്കാരം, അല്ലെങ്കിൽ എന്താ പറയാ, അതിനൊരു സ്ഥാനം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്നത് പോലെ ശങ്കരാഭരണം നരസയ്യർന്ന് അദ്ദേഹത്തിന് അങ്ങനെ കൽപ്പിച്ച് പേര് കൊടുത്തു. അങ്ങനെ എന്നിട്ട് ധാരാളം സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഈ നരസയ്യറിനെ തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിട്ടു. അങ്ങനെ കുറച്ചു കാലമൊക്കെ കഴിഞ്ഞു. നരസയ്യർക്ക് പണ്ടത്തെ കലാകാരന്മാർ നമുക്കറിയാം, അവർക്ക് ആർക്കും ധാരാളം സ്വത്തുക്കളോ ധനമോ ഒന്നുമില്ല. അവരൊക്കെ കലയെ ഉപാസിക്കുന്നവരായിരുന്നു അല്ലേ? അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർ വാങ്ങും എന്നല്ലാതെ പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ഒരു സ്വഭാവമോ ഒന്നും അന്നുള്ളവർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, നരസയ്യർക്ക് ധാരാളം കടങ്ങളൊക്കെ ഉണ്ട്, അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇരുന്ന ഒരു സമയത്ത് കപിസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു അദ്ദേഹം ഒരു കച്ചവടക്കാരൻ, ഇപ്പൊ നമ്മളൊക്കെ കാണുന്ന പോലെയുള്ള കോർപ്പറേറ്റ് ബിസിനസ് മെൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു രാമഭദ്ര മൂപ്പനാർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കപിസ്ഥലം എന്ന സ്ഥലത്തെ ഏറ്റവും ധനികനായ ആളാണ് അദ്ദേഹം. അപ്പോ മൂപ്പനാർക്ക് ഒരു എന്താ പറയാ, മൂപ്പനാരുടെ വീട്ടില് ഇദ്ദേഹത്തെ ഒരു ദിവസം വിളിച്ചു. കുറച്ചു സമയം നമ്മളുടെ നരസയ്യർ അവിടെ പോയി കുറച്ച് ദിവസം താമസിച്ചു. അപ്പൊ നരസയ്യർ വിചാരിച്ചത് എന്താണ്, പതിയെ മൂപ്പനാരോട് ഒന്ന് ചോദിക്കാം, എന്നെ ഒന്ന് സഹായിക്കുമോ, എനിക്ക് തീരെ ബുദ്ധിമുട്ടാണ്, അപ്പൊ ഒന്ന് സഹായിക്കുമോ, ഒന്ന് ചോദിക്കുകയും ചെയ്യാം എന്നൊക്കെ കരുതിയാണ് നരസയ്യർ അവിടെ പോയത്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. ധാരാളം പാട്ടുകളൊക്കെ മൂപ്പനാരെ പാടി കേൾപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നരസയ്യർ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് കുറച്ച് പൈസ കടം തരണം എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പനാട് ചോദിച്ചു, എത്ര വേണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്തോ 80 പൊൻപണം അല്ലെങ്കിൽ 100 പൊൻപണം എനിക്ക് വേണം, ഇന്നതൊക്കെയാണ് കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ മൂപ്പനാട് പറഞ്ഞു, ശരി ഞാൻ കടം തരാം, പക്ഷെ നിങ്ങൾ അതിന് എനിക്ക് എന്ത് ഈട് തരും, നിങ്ങൾ തിരിച്ചു തരും എന്നുള്ളതിന് ഒരു വിശ്വാസ്യത വേണമല്ലോ, അപ്പൊ എനിക്ക് എന്ത് ഈട് തരാനുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പം നമ്മൾ ആകെ കുഴങ്ങിപ്പോയില്ലേ, ഈ നരസയ്യർ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ

ഒരിക്കലും നശിച്ചു പോവുകയില്ല, നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അത് മാത്രമല്ലാതെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സംഗതി കൂടിയാണ്. പക്ഷേ അത് കേൾക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പൊ മൂപ്പനാര് ചോദിച്ചു, അതെന്ത് സംഗതിയാണ് നാരസയ്യരെ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അതിന്റെ പേരാണ് ശങ്കരാഭരണം, രാഗം. ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ശരി നിങ്ങൾ ശങ്കരാഭരണം പാടൂ. അപ്പൊ നാരസയ്യര് ശങ്കരാഭരണം പാടി കേൾപ്പിച്ചു. കേട്ടുകഴിഞ്ഞപ്പോ മൂപ്പനാർക്ക് ഭയങ്കര സന്തോഷം, അദ്ദേഹത്തിന് അതീവമായിട്ടുള്ള ആഹ്ലാദവും ഭയങ്കര സുഖം. അപ്പോ നാരസയ്യര് പറഞ്ഞു, ഇതാണ് എന്റെ ശങ്കരാഭരണം. ഒരു കാര്യം ചെയ്യാം, ഈ പൈസ തിരിച്ചു തരുന്നത് വരെ ഞാൻ ശങ്കരാഭരണം വേറെ എങ്ങും പാടില്ല. ബാക്കി എല്ലാ രാഗങ്ങളിലും ഞാൻ പാടും, പക്ഷേ ശങ്കരാഭരണം ഞാൻ പാടില്ല. ഇതെന്റെ വാക്കാണ്, തിരിച്ചു തരുന്നത് വരെ അങ്ങ് ശങ്കരാഭരണം ഈടായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മൂപ്പനാര് അത് സമ്മതിച്ച് നാരസയ്യർ എന്ത് ചെയ്തു, ശങ്കരാഭരണം രാഗം അവിടെ പണയം വെച്ചിട്ട് അദ്ദേഹം പണമൊക്കെ വാങ്ങി തിരിച്ചുപോയി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു ധനികനായ ഒരാളുണ്ടായിരുന്നു. അപ്പുരായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഹൈ റാങ്കിംഗ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ അദ്ദേഹത്തിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഈ തഞ്ചാവൂര് തിരുച്ചിറപ്പള്ളിയിലും ഒക്കെ ഉള്ള മഹാരാജാക്കന്മാരുടെ ഒക്കെ ഇടയിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള, നമ്മൾ പറയത്തില്ലേ ഇന്നയാളെ പിടിച്ചാൽ കാര്യം സാധിക്കാം എന്ന് പറയുന്നത് പോലെ, അത്രയ്ക്കും ഇവരുടെയൊക്കെ അടുത്ത ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ആളാണ് അപ്പുരായർ. അതേപോലെ തന്നെ ബ്രിട്ടീഷ് നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ തന്നെ ഒരു ഉയർന്ന റാങ്കിലുള്ള ഒരു ഓഫീസർ ആയിട്ടുള്ള വാലിസ് എന്ന് പറയുന്ന ഒരു ഓഫീസർ, അദ്ദേഹം അപ്പുരായർ എന്ത് പറഞ്ഞാലും കേൾക്കും, അത്രയ്ക്കും അദ്ദേഹത്തിന് അപ്പുരായരെ വിശ്വാസമാണ്. അതുകൊണ്ട് അപ്പുരായരെ എല്ലാവരും വിളിച്ചിരുന്ന മറ്റൊരു പേര് വാലിസ് അപ്പുരായർ എന്നും കൂടിയാണ്. അത്രയ്ക്കും ഇവിടെ എല്ലാം, ഇപ്പൊ ഈ പറയുന്ന, ഇപ്പൊ നമ്മൾ പറയില്ലേ വലിയ വലിയ ഇടങ്ങളിലൊക്കെ ഭയങ്കര പിടിപാടാണ് എന്ന് പറയുന്ന പോലെ ഭയങ്കര പിടിപാടൊക്കെ ഉള്ള ഒരാളാണ് ഈ അപ്പുരായർ. അങ്ങനെ അപ്പുരായരുടെ വീട്ടിൽ ഒരിക്കല് ഒരു കല്യാണം ആണെന്ന് തോന്നുന്നു, ഒരു കല്യാണം വന്നു. അപ്പൊ കല്യാണം വന്നപ്പോ ധാരാളം ആൾക്കാരെയൊക്കെ വിളിച്ചു, ധാരാളം കലാകാരന്മാരെ വിളിച്ചു. അപ്പോ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ വിളിക്കേണ്ട ഒരു ആള് എന്ന് പറയുന്നത് നമ്മുടെ നാരസയ്യറാണ്. അപ്പോ അപ്പുരായറെ ഇദ്ദേഹത്തിനും ഇൻവിറ്റേഷൻ പ്രത്യേകമായിട്ട് അയച്ചു, ശങ്കരാഭരണം നാരസയ്യർ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നാരസയ്യർ അവിടെ പോയി അവരുടെ ആവശ്യപ്രകാരം ധാരാളം പാട്ടുകളൊക്കെ പാടി. അങ്ങനെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം പറഞ്ഞു, നിങ്ങളുടെ പേര് ഈ ശങ്കരാഭരണം നാരസയ്യർ എന്നാണല്ലോ, അപ്പൊ നിങ്ങൾ ഈ ശങ്കരാഭരണ രാഗം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു കേൾപ്പിക്കൂ, അല്ല പാടി കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, അയ്യോ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഞാൻ ഇത് ഇതുപോലെ മൂപ്പന്നാറുടെ അടുത്ത് പണയം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവര് അപ്പുരായര് ചോദിച്ചു, അതെന്തിനാ, അത് എനിക്ക് കുറച്ച് പൈസക്ക് ആവശ്യമുണ്ടായിരുന്നു, അദ്ദേഹമാണ് പൈസ തന്നത്, ഇതുവരെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല, അത് തിരിച്ചു കൊടുത്താൽ മാത്രമേ എനിക്ക് ഈ പണയം റിലീസ് ചെയ്ത് കിട്ടുകയുള്ളൂ, അങ്ങനെ റിലീസ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ശങ്കരാഭരണം പാടാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാം, ഇത് കേട്ട ഉടനെ തന്നെ അപ്പുരായര് മഹാരാജാവിന് അവിടുന്ന് ഒരു കത്ത് കൊടുത്തു വിടുകയും മഹാരാജാവ് ഉടൻ തന്നെ മൂപ്പനാർക്ക് നമ്മളുടെ നാരസയ്യരുടെ പേരിലുള്ള പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ചേർത്ത് പൈസ അദ്ദേഹം കൊടുത്തുവിട്ടു. അത് കണ്ടപ്പോ മൂപ്പനാർക്ക് ഭയങ്കര വിഷമമായി. അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഇതെല്ലാം നമ്മളുടെ നാരസയ്യർക്ക് കൊടുത്തു. അങ്ങനെ നാരസയ്യർ ഈ കടത്തിൽ നിന്നും മുക്തനായി അദ്ദേഹം വീണ്ടും ശങ്കരാഭരണം പാടാൻ തുടങ്ങി എന്നൊക്കെയാണ് കഥ. വലിയ നീണ്ട കഥയായി പോയല്ലേ. എന്തായാലും ഈ രാഗത്തിന്റെ ഒരു എന്താ പറയാ, ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത വിശേഷം എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള കഥകളിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത്രയ്ക്കും റോയൽ ആയിട്ടുള്ള, അത്രയ്ക്കും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു രാഗമാണ്. നമുക്ക് മെല്ലെ തിരന്ത് കഥവ് എന്ന ഒരു തമിഴ് ചിത്രത്തിലെ കുഴലൂതും കണ്ണനുക്ക് എന്ന ഒരു ഗാനമുണ്ട്. കുഴലൂതും കണ്ണനുക്ക് കുയിൽ പാടും പാട്ട് കേക്കുതാ, കുക്കു കുക്കു കുക്കു. മനോഹരമായ ഗാനമാണ് ഇളയരാജ സാറിന്റെ സംഗീത സംവിധാനത്തിൽ ചിത്രചേച്ചി പാടിയതാണ്. ആ പാട്ടൊന്ന് കേട്ടു നോക്കാം.

ധാരാളം ജന്യരാഗങ്ങൾ ശങ്കരാഭരണത്തിന്റെ സ്വന്തമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ചില രാഗങ്ങളൊക്കെ നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് ആരഭി,

ബിലഹരി, ഹംസധ്വനിയൊക്കെ ശങ്കരാഭരണം രാഗത്തിന്റെ ജന്യരാഗങ്ങളാണ്. അതേപോലെ തന്നെ അഠാണ, ദേവഗാന്ധാരി, ജനരഞ്ജിനി, കഥനകുതൂഹലം, നിരോഷ്ട, ഇതിന് മുൻപ് എപ്പോഴോ ഏതോ ഒരു എപ്പിസോഡ് കേട്ടിട്ട് എന്നോട് ആരോ നിരോഷ്ടയെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നത്. ശുദ്ധസാവീരി, ജനരഞ്ജിനി ഒക്കെ, കേദാരം ഒക്കെ നമുക്ക് ശങ്കരാഭരണം രാഗത്തിന്റെ ജന്യരാഗങ്ങളായിട്ട് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ധാരാളം കൃതികളും നമുക്ക് ശങ്കരാഭരണം രാഗത്തിൽ കാണാൻ സാധിക്കും. വളരെ ദൈവികമായിട്ടുള്ള ഒരു ഓറ, അല്ലെങ്കിൽ വളരെ ദൈവികമായിട്ടുള്ള ഒരു എനർജി നമുക്ക് തരുന്ന ഒരു രാഗം കൂടിയാണ് ശങ്കരാഭരണം. ഭക്തി, വളരെയധികം ഭക്തിയും എനർജിയും ഒക്കെ പ്രദാനം ചെയ്യുന്ന, അതായത് വളരെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസും നമുക്ക് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഫീലിങ്സും ഒക്കെ തരുന്ന ഒരു രാഗമാണ് ശങ്കരാഭരണം. വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ, നമുക്ക് മനസ്സിന് പ്രയാസമുള്ളപ്പോഴൊക്കെ ഈ രാഗം കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, ഒരു സമാധാനം ഒക്കെ കിട്ടും. ഞാൻ പലപ്പോഴും ഇങ്ങനെ നമ്മളുടെ രാഗങ്ങളുടെ ഒരു ഹീലിംഗ് പവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മളെ അസുഖങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതോ മരുന്ന് കഴിക്കാതിരിക്കാനോ വേണ്ടിയിട്ടല്ല, പക്ഷെ കുറെയൊക്കെ നമ്മളെ ഡിപ്രഷനിൽ നിന്ന്, നമ്മളുടെ സ്ട്രെസ്, ആങ്സൈറ്റി, ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ ഒരു സമാധാനം നമുക്ക് ഈ രാഗങ്ങളെല്ലാം തരും. മ്യൂസിക്കിൽ റിസർച്ച് ചെയ്യുന്ന എൻ്റെ ഒരു കൊളീഗ് എന്നോട് പറഞ്ഞത്, അവർ വെസ്റ്റേൺ മ്യൂസിക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും അവർ പറഞ്ഞ ഒരു കാര്യം, അവർ പിന്നീട്, അവർ പഠിച്ചത് വെസ്റ്റേൺ മ്യൂസിക് ആണെങ്കിലും പിന്നീട് ഈ ബാക്കിയുള്ള പ്രത്യേകിച്ചും ഏഷ്യൻ മ്യൂസിക്കിനെ പറ്റി അവർ റിസർച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ അവർക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളുടെ രാഗങ്ങൾ വളരെ സമാധാനം, പെട്ടെന്ന് ഇങ്ങനെ എന്തു പറയുക, നമുക്ക് ഭയങ്കര ഇങ്ങനെ നെഞ്ചിടിപ്പൊക്കെ കൂടി ഒരു പാനിക് അറ്റാക്ക് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ വരുന്ന തലത്തിൽ നിന്നും നമ്മളെ വളരെ സമാധാനമായിട്ട് എല്ലാം ശരിയാകും എന്നുള്ള ഒരു ഭയങ്കര ഫീലിംഗ് ഓഫ് ഹോപ്പ് തരുന്ന മ്യൂസിക്കാണ് ശരിക്കും ഇന്ത്യൻ മ്യൂസിക് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. നമുക്ക് എപ്പോഴും എപ്പോഴും പണ്ടും ഇപ്പോഴും എന്നും നമുക്ക് ഒരു വൈറ്റ്സ്, അതായത് യൂറോപ്യൻസോ അങ്ങനെയുള്ള ആൾക്കാരാരെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ നല്ലതാണെന്ന് പറയുന്നതാണല്ലോ, നമ്മൾക്ക് അതിനൊരു എന്താ പറയുക, സിഗ്നേച്ചർ പ്രൂഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഞാനത് കുറച്ച്, എനിക്കത് വളരെ റിഡിക്കുലസ് ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് നമ്മളുടെ സംസ്കൃതിയും നമ്മളുടെ പഴമയും ഒക്കെ നമ്മൾക്കാണ് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ചു പേർക്കെങ്കിലും അങ്ങനെയല്ല ഇന്നത്തെ കാലത്ത്, അല്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇവര് അത് പറഞ്ഞത് കൊണ്ട് മാത്രം അത് കേൾക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവര് പറഞ്ഞിട്ടുണ്ട് കാര്യം, ഇപ്പോ നമ്മൾ വെസ്റ്റേൺ മ്യൂസിക് മോശമാണെന്നല്ല, എപ്പോഴും മെറ്റാലിക് അല്ലെങ്കിൽ റോക്ക് മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ അത് കുറെ സമയത്തേക്ക് നമുക്ക് കേൾക്കാം, പക്ഷെ അത് എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇന്ത്യൻ മ്യൂസിക് എത്ര സമയം വേണമെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കാം, കാരണം അത് എപ്പോഴും നമ്മളെ കൊണ്ടുവരുന്നത് ഒരു റിലാക്സ്ഡ് ഒരു മൂഡിലേക്കാണ്. അതേപോലെ തന്നെ ഒരു നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹോപ്പ്, പിന്നെ കോൺഫിഡൻസ്, പോസിറ്റീവ് എനർജി ഒക്കെ തരുന്ന മ്യൂസിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ പറഞ്ഞു വന്നതെന്ന് ഓർക്കുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ധാരാളം കൃതികളൊക്കെ നമ്മളുടെ ശങ്കരാഭരണം രാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചലമേല എന്ന മഹാരാജ സ്വാതി തിരുനാള് തെലുങ്കിൽ എഴുതിയ ഒരു കൃതിയുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ദേവി ജഗജ്ജനനി എന്ന ഒരു കൃതി, അത് നവരാത്രിക്ക് പാടുന്നതാണ് മഹാരാജാവിന്റെ കൃതി. അതേപോലെ തന്നെ ദക്ഷിണാമൂർത്തി, സദാശിവം, ഉപാസ്മഹേ തുടങ്ങിയ കൃതികൾ മുത്തുസ്വാമി ദീക്ഷിതരുടേത്. അതുപോലെ സുന്ദരേശ്വരുണി, മനസ്സു സ്വാധീനമായിന എന്ന ഒരു ത്യാഗരാജ കൃതി ഒക്കെ കാണാൻ സാധിക്കും. ശ്യാമശാസ്ത്രികളുടെ ഒരു കൃതി, സരോജദളനേത്രിഹിമഗിരി പുത്രീ എന്ന ഒരു മനോഹരമായ കൃതിയുണ്ട്. അത് എനിക്ക് തോന്നുന്നു സോപാനം എന്ന ഒരു ചിത്രത്തില് ആ കൃതി നമ്മൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ ഫോമിൽ തന്നെ ആ കൃതിയുടെ ആ ഒറിജിനാലിറ്റി ഒട്ടും കളയാതെ ആ കൃതി ഉപയോഗിച്ചിട്ടുണ്ട്. ദാസാറാണ് പാടിയിരിക്കുന്നത്. നമുക്ക് ആ കൃതി കൂടി ഒന്ന് കേട്ടിട്ട് വേഗം വരാം.

ശങ്കരാഭരണം രാഗം ഗൃഹഭേദം ചെയ്താൽ നമുക്ക് വേറെ 5 മേജർ മേളകർത്ത രാഗങ്ങളാണ് കിട്ടുന്നത്. കല്യാണി, ഹനുമത്തോടി, നടഭൈരവി, ഖരഹരപ്രിയ, ഹരികാംബോജി. ഇതിലും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശങ്കരാഭരണവും കല്യാണിയും വളരെ അടുത്ത് നിൽക്കുന്ന രാഗങ്ങളാണ്. ശങ്കരാഭരണത്തിൽ നമ്മൾ ഈ രണ്ട് രാഗങ്ങളും വളരെ ഗമകപ്രധാനങ്ങളായിട്ടുള്ള രാഗങ്ങളാണ്. ശങ്കരാഭരണത്തിൽ ഒരു നോട്ട്, അതായത് ശങ്കരാഭരണത്തിലെ നോട്ട്സ് പ്രോഗ്രസ് ചെയ്യുന്നത് അതിന് മുൻപുള്ള, അതായത് അങ്ങനെയാണെങ്കിൽ, അതായത് രീ എന്ന് പറയുന്ന സ്വരം തുടങ്ങുന്നത് ഗായിൽ നിന്നാണ്, അല്ലെങ്കിൽ രീ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് ഈ ഗായിക്കും രീക്കും ഇടയിൽ നിന്നാണ് ഇങ്ങനെ രീ എന്ന് പറയുന്ന സ്വരം ഉപയോഗിക്കുന്നത്. പക്ഷെ കല്യാണിയിൽ നേരെ തിരിച്ച്, കല്യാണിയിൽ ആ അതിനു മുൻപുള്ള സ്വരത്തിൽ നിന്ന് ഈ അടുത്ത് തൊട്ട് പുറകിലുള്ള സ്വരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതായത് സരീ ഗമാ, അപ്പോ ഗായിൽ നിന്ന് രീയിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ, എനിക്കത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കണം എന്നറിയില്ല. അത് പാടി പാടി മാത്രമേ നമുക്ക് ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിന് ആ ഒരു ആക്യുറസി നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. അത് നമ്മൾ പാടി പാടി തന്നെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കല്യാണിയും ശങ്കരാഭരണവും തമ്മിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതാണ്. അതേപോലെ ശങ്കരാഭരണത്തില് എല്ലാ സ്വരങ്ങളും വളരെയധികം ഓസിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വളരെയധികം ഗമകങ്ങള് ഉപയോഗിക്കുമെങ്കിലും ഗാന്ധാരം, അതായത് ഗ എന്ന നോട്ട് എപ്പോഴും സസ്റ്റെയിൻ ചെയ്യും. ആ നോട്ട് വളരെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷഡ്ജം, നിഷാദം, ധൈവതം, അതായത് സ നീധ, ഈ മൂന്ന് നോട്ട്സിലും ധാരാളമായിട്ട് വളരെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഗമകങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ പക്ഷേ നമ്മൾ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെയാണ് നമുക്ക് കിട്ടുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിശേഷം എന്ന് പറയുന്നത്, നമ്മളുടെ നാഷണൽ ആന്തം, നമ്മളുടെ ദേശീയഗാനം ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ശങ്കരാഭരണം എന്ന രാഗത്തിലാണ്. നമുക്ക് എന്തായാലും മദേഴ്സ് ഡേ ഒക്കെയാണ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ രാഗലേയം നമുക്ക് അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ എന്ന മനോഹരമായ ഗാനത്തോടുകൂടി അവസാനിപ്പിക്കാം. ഏതാണ്ട് ശങ്കരാഭരണം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ഒരു പാട്ടാണ് ആ സിനിമയിലുള്ളത്. ഇനിയും ധാരാളം ധാരാളം ഗാനങ്ങൾ നമുക്ക് ശങ്കരാഭരണം രാഗത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാൻ കാംബോജിയുടെ നമ്മൾ ആ രാഗത്തിനെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ പോലെ തന്നെ ശങ്കരാഭരണം രാഗം ഒന്നും നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒന്നും പറഞ്ഞു തീർക്കാനോ കേട്ട് തീർക്കാനോ സാധിക്കില്ല. അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു രാഗമാണ്. ആ രാഗത്തിൻ്റെ കൺവീനർ അല്ലെങ്കിൽ ആ രാഗത്തിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആ രാഗത്തിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഭഗവാൻ പരമശിവനാണ്. അപ്പോൾ എല്ലാവർക്കും മനോഹരമായ ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു മനോഹരമായ രാഗവുമായി ഞാൻ എത്തുന്നതായിരിക്കും. Till then, you stay tuned to Radio Macfest 90.4. This is Devi Shobhana signing off.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
2: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

0: റേഡിയോ മാക്വാസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70. ഇന്ന് സദ്വചനം നൽകുന്നത് പാസ്റ്റർ സി പി മോനായി.
2: സന്തോഷത്തോടൊപ്പം ഞാൻ ഒരു മൈൽ ദൂരം നടന്നു. ആ സമയം മുഴുവൻ അവൾ എന്നോട് വാചാലമായി സംസാരിച്ചുകൊണ്ടിരുന്നു. യാത്രയുടെ അവസാനം എനിക്ക് പഠിക്കുവാനോ ജ്ഞാനം പ്രാപിക്കുവാനോ ഉതകുന്ന ഒന്നും തന്നെ അവളിൽ നിന്നും ലഭിച്ചില്ല. മറ്റൊരു ദിവസം ഞാൻ വേദനയോടൊപ്പം ഒരു മൈൽ നടന്നു. അവൾ എന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. എന്നാൽ യാത്രയുടെ അവസാനം ഞാൻ പഠിച്ച കാര്യങ്ങൾ എത്രയോ അധികമായിരുന്നു. റോമൾഡ് ഹാമിൽട്ടന്റെ അഭിപ്രായമാണിത്. കൈപ്പേ വേദന മുറിവെ നിന്ന തുടങ്ങിയ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിത വിജയം വരിച്ചവർ ധാരാളമാണ്. വിജയത്തിന്റെ അടിസ്ഥാനം സഹനത്തിന്റെ തീച്ചൂളയാണെന്ന് വേണമെങ്കിൽ പറയാം. ആയുസിലുടനീളം വിവിധ ശോധനകൾ മൂലം സങ്കടവും വേദനകളും ഏകാന്തതയും ഒറ്റപ്പെടലും നിന്നയുമെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളാണ് നമ്മൾ. കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ദൈവം കൂട്ടിനുണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ഉറപ്പ് പ്രദാനം ചെയ്ത ധൈര്യവും മുന്നോട്ടു പോകാനുള്ള പ്രചോദനവുമായി ഭാവിച്ചു. കരഞ്ഞതും സങ്കടപ്പെട്ടതും ഒന്നും നഷ്ടമായില്ല, നേട്ടമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യമാകുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും എന്നൊരു പാട്ടുണ്ട്. ആരുമില്ലെങ്കിലും സ്വന്തം നിഴൽ കൂട്ടനുണ്ടല്ലോ. എല്ലാവരും മാറിക്കടന്നുപോയാലും മാറിക്കടന്നുപോകാത്ത ദൈവം, കണ്ണുനീരും മറികടക്കാത്തവൻ, വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ, അവന്റെ നിഴലിലും മറവിലും വസിക്കുന്നയാണെങ്കിൽ അവൻ ഭാഗ്യവാനാണ്. ഏവർക്കും ശുഭദിനം.
1: നിങ്ങൾ കേട്ടത് സത്വചനം.

0: ప్రణయ పుష్పమే.
1: ఆహా, ఎందా పాట.
0: హృదయ సర
1: ప్రణయ నాయకന്റെ മുഖം പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
2: എന്താ പാട്ട്! മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
3: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കൃഷിജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷിജാലകത്തിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ കൃഷിജാലകത്തിൽ ഞാൻ പറയാൻ പോകുന്നത് മുത്തുകളിൽ നിന്ന് വരുമാനം നേടാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് ഈ മുത്തു പതിപ്പിച്ച ആഭരണങ്ങൾ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരാണുള്ളതല്ലേ? വിപണിയിൽ വലിയ വിലയുള്ള ഈ മുത്തുകൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാനും സാധിക്കും. അപ്പൊ വിചാരിക്കും അതെങ്ങനെയാണെന്ന്. അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല, വരുമാനം കൊയ്യാൻ കഴിയുന്ന കൃഷിയാണ് മുത്തുകൃഷി. വീട്ടിലെ ടാങ്കിലോ കുളത്തിലോ സുഗമമായി മുത്തുകൃഷി നമുക്ക് നടത്താം. എന്തിനേറെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പോലും നമുക്ക് മുത്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. മനുഷ്യന്റെ ഇടപെടലുകൾ ഇല്ലാതെ കടലിലോ ശുദ്ധജലത്തിലോ മുത്തുചിപ്പുകളിൽ സ്വയം രൂപപ്പെടുന്നതാണ് ഈ പ്രകൃതിദത്ത മുത്തുകൾ എന്ന് പറയുന്നത്. മണൽത്തരികളോ മറ്റു വസ്തുക്കളോ ചിപ്പിയുടെ ഉള്ളിൽ കടക്കുമ്പോൾ നെയ്ക്കർ എന്ന പദാർത്ഥം പുറപ്പെടുവിക്കുന്നു. ഇത് കാലക്രമേണ ഉറഞ്ഞാണ് മുത്തായിട്ട് മാറുന്നത്. വളരെ അപൂർവമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ മുത്തിന്റെ തിളക്കവും നിറവും ആകൃതിയും കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ കടലിനെയും തീരദേശങ്ങളെയും മാത്രം ആശ്രയിച്ചിരുന്ന മുത്തുകൃഷി ഇന്ത്യയിലെ ഗ്രാമ നഗരങ്ങളിൽ താരമായിക്കൊണ്ടിരിക്കുകയാണ്.

ഇന്ത്യയിലെ മികച്ച അക്വാകൾച്ചർ ബിസിനസ്സുകളിൽ ഒന്നാണ് മുത്തുകൃഷി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലും വിദേശത്തും ഈ പറഞ്ഞിട്ടുള്ള മുത്തിനോടുള്ള പ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളക്കെട്ടുള്ള ഭൂമിയെ അക്വാകൾച്ചർ സംരംഭങ്ങളാക്കി മാറ്റുകയാണ് കർഷകരും അതുപോലെ തന്നെ സംരംഭകരും. അപ്പൊ ഈ മുത്തുചിപ്പികളുടെ ഉള്ളിൽ ചെറിയ ന്യൂക്ലിയസ് പ്രത്യേക പ്രക്രിയയിലൂടെ കടത്തിവിടുന്നതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കൃഷിരീതി. അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശുദ്ധജലത്തിലോ കടലിലോ കാണുന്ന ചിപ്പുകളെയാണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള ചിപ്പികളെ ശേഖരിച്ചിട്ട് അവർ ഈ പറഞ്ഞ പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ ഏകദേശം ഒരു 15 ദിവസത്തോളം നെറ്റുകളിലാക്കി വെള്ളത്തിൽ സൂക്ഷിക്കണം. പിന്നീട് ചിപ്പിയുടെ പുറം തോട് തുറന്നിട്ട് അതിനുള്ളിലേക്ക് ഈ ന്യൂക്ലിയസ് കടത്തിവിടും. ചെറിയ മുത്തോ മണൽത്തരിയോ ആണ് ഗ്രാഫ്റ്റിംഗ് വഴി കടത്തിവിടുന്നത്. അതിസൂക്ഷ്മമായിട്ടുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞ ഇവയെ 10 ദിവസം പ്രത്യേകം ആന്റിബയോട്ടിക് അടങ്ങിയിട്ടുള്ള ടാങ്കുകളിൽ നിക്ഷേപിക്കും. ഈ സമയത്ത് ചില ചിപ്പികളൊക്കെ ചത്തുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിജീവിക്കുന്നവയെ നൈലോൺ വലകളിലാക്കി ശുദ്ധജലമുള്ള കുളങ്ങളിലോ അതുപോലെ വലിയ ടാങ്കിലോ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നു. ഒരു വലയിൽ 4-5 ചിപ്പികൾ വീതമാണ് ഇങ്ങനെ നമ്മൾ കെട്ടിത്തൂക്കുന്നത്. നിയന്ത്രിത സാഹചര്യങ്ങളിൽ ആഹാരവും പോഷകങ്ങളും നൽകും. വൈറ്റമിൻസ്, ധാതുക്കള് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ആൽഗകൾ ചിപ്പികൾക്ക് ഉറപ്പാക്കണം, അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ കാലക്രമേണ ഈ തോടിനുള്ളിൽ മുത്തുൽപാദിപ്പിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്താൻ 12 മുതൽ 18 മാസം വരെ എടുക്കും. ആവരണങ്ങൾ രൂപപ്പെടാൻ കാത്തിരുന്ന് വിളയിച്ചെടുക്കുന്ന മുത്തിനെ കൾച്ചേർഡ് പേൾ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കുളങ്ങളിലോ അതുപോലെ ടാങ്കുകളിലോ ബക്കറ്റിലോ ഒക്കെ മുത്ത് വളർത്തുന്ന രീതിയുണ്ട്. അതിനെ റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം എന്നും വിളിക്കുന്നുണ്ട്. 1400 മുത്തുകളിൽ നിന്ന് 400,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത്രയും രൂപ സമ്പാദിക്കാൻ നമുക്ക് മുത്തുകൃഷിയിലൂടെ സാധിക്കും. അധിക വരുമാനം നേടുന്നതായിട്ട് ഷെൽ മാലിന്യങ്ങൾ കരകൗശല വസ്തുക്കളാക്കി മാറ്റുകയും ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പറയില്ല, ഇപ്പൊ കൂൺ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് വൃത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ മുത്തുകൃഷിയുടെ കാര്യത്തിലും വൃത്തി മെയിൻ ആണ്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഓരോ മുത്തും ഇങ്ങനെ മുത്തായിട്ട് മാറുന്നത്. 1000 ചിപ്പികളെ വളർത്താൻ 10x15 അടി വലുപ്പമുള്ള കുളം മതിയാകും. പിന്നെ മുത്തുകൃഷിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അമോണിയ അടങ്ങിയിട്ടുള്ള വെള്ളം ഇതിന് ഉപയോഗിക്കുകയേ ചെയ്യരുത്. ദിവസം 2-3 മണിക്കൂർ നേരം വാട്ടർ കൂളറുകൾ ഉപയോഗിച്ചിട്ട് വെള്ളം ശുദ്ധീകരിച്ചു കൊടുക്കുക. വെള്ളത്തിന്റെ pH മൂല്യവും ഓക്സിജനും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഗുണനിലവാരമുള്ള കക്കകളും ചിപ്പികളും നമ്മൾ തെരഞ്ഞെടുക്കണം. സാധാരണഗതിയിൽ 20 മുതൽ 30 രൂപ നിരക്കിൽ കക്കകളും ചിപ്പികളും ലഭ്യമാണ്. അതുപോലെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിഡി ഉണ്ട്. നമുക്ക് എല്ലാ കൃഷിക്കും ഓരോ രീതിയിലുള്ള സബ്സിഡി ഉണ്ട്. അപ്പൊ മുത്തുകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിവിധ സബ്സിഡികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, ഇന്ത്യൻ പേൾ ഫാം എന്നിവിടങ്ങളിലും കേരളത്തിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളോ കൊച്ചിയിലെ കുഫോസിലോ ഒക്കെ നമുക്ക് ഈ മുത്തുകൃഷി പഠിക്കുകയും ചെയ്യാം. അപ്പൊ ഒരുപാട് വരുമാന സാധ്യതയുള്ള, എന്നാൽ നമുക്ക് ഒരുപാട് മറ്റ് കൃഷി പോലെ ഒരുപാട് സമയം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കേണ്ട, പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃത്തി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വെള്ളം ഇതൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വരുമാനം നേടാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ള മുത്തുകൃഷി. അപ്പൊ ഇന്നത്തെ കൃഷിജാലകത്തിൽ മുത്തുകൃഷിയെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത്. ഇനി ഒരു കാർഷിക വാർത്തയും കൂടെ പറയാം. അതായത് വളം, സസ്യസംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് നമ്മുടെ പത്തനംതിട്ട കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൽ ഉടൻ ആരംഭിക്കുന്നുണ്ട്. മാനേജ്ഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള KVK പത്തനംതിട്ട ആത്മാ പത്തനംതിട്ടയുടെ സഹകരണത്തോടെ നടത്തുന്ന 48 ആഴ്ചയുള്ള ഒരു കോഴ്സാണ്. ഇതിന്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 28,000 രൂപ. അപ്പൊ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട കൃഷിഭവൻ, പ്രോജക്ട് ഡയറക്ടർ ആത്മ അല്ലെങ്കിൽ KVK പത്തനംതിട്ട ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു നമ്പറുണ്ട്, 0499-266-2094. മറ്റൊരു നമ്പർ 0469-266-1821. അപ്പൊ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും. അപ്പൊ ഇന്നത്തെ കൃഷിജാലകം ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: கையொப்ப சின்ஸ் 1924 புலிமூட்டில் சில்க்ஸ்
1: புலிமூட்டில் சில்க்ஸ் திருவல்லா அல்மாரா பை புலிமூட்டில் சில்க்ஸ் கொச்சி
2: ரேடியோ மேக்ஃபாஸ் 90.4 டைம் செக்
1: 10 o'clock திருவல்லையில் ஆதியமாய் லாசிக் சேவனம் லபியமாக்கிக் கொண்டு அமிதா ஐ கேர் இனி கண்ணடியும் கான்டாக்ட் லென்ஸும் ஒக்க மாற்றி காய்ச்சியுடன் சுவாதந்திரம் நேடும். 35 வருஷத்தை சேவன பாரம்பரியத்தோடு கூடிய திருவல்லையிலே ஐ கேர் ஹாஸ்பிட்டல் அமிதா ஐ கேர் கேட்டராக்ட் ரெட்டினா கோர்னியா குளோகோமா பீடியாட்ரிக் ஆப்தால்மாலஜி தொடங்கிய கண்ணின் எல்லா பரிசோதனைகளும் லாசிக் சேவனமும் இனி ஆதுனிக சௌகரியங்களோடு கூடி இன்று தன சந்திக்கும் அமிதா ஐ கேர் இன்டர்நேஷனல் காம்ப்ளெக்ஸ் புஷ்பகிரி ரோட் திருவல்ல. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
3: റേഡിയോ മാക്ക്ഫാസ്റ്റ് 90.4 എല്ലാ ശ്രോതാക്കൾക്കും ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ വിശകലനമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിലിയൻ എംബപ്പെ അറ്റാക്കിങ്ങിലും ഡിസേർഡിയെ ഒലീസെ ടെമ്പലെ എന്നിവർ മധ്യനിരയിലും കൊടുങ്കാറ്റഴിച്ചുവിട്ട ഫ്രാൻസിനു മുമ്പിൽ വലിയ പോരാട്ട വീര്യമാണ് മൊറോക്കോ കാഴ്ചവെച്ചത്. കിലിയൻ എംബപ്പെയായിരുന്നു ഫ്രഞ്ച് ആക്രമണത്തിന്റെ കുന്തമുന. പ്രതിരോധത്തിലെ മികവും സമയാസമയങ്ങളിലുള്ള കൌണ്ടർ അറ്റാക്കും ഫ്രാൻസിനെ സംഘർഷത്തിലാക്കി. എങ്കിലും ഫ്രാൻസ് ഉയർന്ന നിലവാരത്തിലുള്ള പ്രസിംഗും വ്യക്തിഗത മികവും കൊണ്ട് മൊറോക്കോയെ തടഞ്ഞു നിർത്തി. കിലിയൻ എംബപ്പ എന്ന ലോകോത്തര താരത്തിന്റെ മികവിലായിരുന്നു ഫ്രാൻസിന്റെ ഓരോ നീക്കവും. എംബപ്പയെയും അറ്റാക്കിങ്ങിലേറെ സപ്പോർട്ട് നൽകിയ ഡിസേർഡിയോയും വരുതിയിൽ നിർത്തുവാൻ മൊറോക്കോ ആദ്യ 60 മിനിറ്റുകൾക്ക് വരെ സാധിച്ചു. ശക്തമായ പ്രതിരോധത്തും കൌണ്ടർ അറ്റാക്കുകളെയും ആശ്രയിച്ച മൊറോക്കോയെ ഫ്രാൻസ് ഉയർന്ന നിലവാരത്തിലുള്ള പ്രസിംഗും വ്യക്തിഗത മികവും കൊണ്ട് മറികടന്നു. എംബപ്പയുടെ ഗോൾ വളരെ മനോഹരമായിരുന്നു. പന്തുവായുള്ള എംബപ്പയുടെ വേഗവും ഡ്രിബ്ലിംഗും മൊറോക്കോയെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. മൊറോക്കോ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും നിർണായക ഘട്ടത്തിൽ ഫ്രാൻസിന്റെ അനുഭവ സമ്പത്തും നിലവാരവും മത്സരത്തിന്റെ ഗതി നിർണയിച്ചു. ബോക്സിന് പുറത്തുനിന്ന് എംബപ്പെ നേടിയ ഗോൾ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ മികച്ച ഗോളുകളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് എംബപ്പെയുടെ മികച്ച അസിസ്റ്റിൽ ഉസ്മാൻ ഡെംബലെ 2 ഗോൾ നേടി ഫ്രാൻസിന്റെ വിജയം ഉറപ്പിച്ചു. മൊറോക്കോ മികച്ച പോരാട്ടം നടത്തിയെങ്കിലും ഫിനിഷിംഗിൽ പുറകോട്ടു പോയത് ഗോൾ നേടുന്നതിന് തടസ്സമായി. മൊറോക്കോ ഗോൾ കീപ്പർ യാസിൻ ബുനുവിന്റെ നിരവധി മികച്ച സേവുകൾ ഫ്രാൻസിനെ കൂടുതൽ ഗോളുകൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി. 2 ഗോൾ വിജയത്തോടെ ഫ്രാൻസ് തുടർച്ചയായ 3-ാം ലോകകപ്പ് സെമിഫൈനലിലേക്ക് മുന്നേറി. ടൂർണമെന്റിലെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ ശക്തമാക്കി. ബെൽജിയം സ്പെയിൻ മത്സരം പ്രതീക്ഷിച്ചതുപോലെ സ്പെയിൻ വിജയിച്ചു. റാങ്കിങ്ങിൽ മുന്നിൽ നിന്ന സ്പെയിനിന് ശക്തമായ വെല്ലുവിളി നൽകാൻ ബെൽജിയത്തിന് കഴിഞ്ഞു. ശക്തമായ പ്രതിരോധവും കൌണ്ടർ അറ്റാക്കുകളും ബെൽജിയം നടത്തിയെങ്കിലും അറ്റാക്കിംഗ് തേർഡിൽ കോംപാക്ട് ഡിഫൻസിലൂടെ സ്പെയിൻ ഫലപ്രദമായി അതിനെ തടഞ്ഞു നിർത്തി. അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരു ടീമായി കളിക്കുന്നത് സ്പെയിനിന്റെ പ്രത്യേകതയാണ്. പാസിംഗും ഫസ്റ്റ് ടൈം ഇന്റർസെപ്ഷനും ബോൾ വിന്നിങ്ങിൽ സ്പെയിനിന് ഏറെ മുൻതൂക്കം നൽകുന്നു. തുടർച്ചയായ ആക്രമണത്തിലേക്കും അന്തിമ വിജയത്തിലേക്കും അത് വഴിതെളിച്ചു. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ ഫാബിയാൻ ലൂയിസ് ബെൽജിയത്തിന്റെ വല കുലുക്കി. മധ്യനിരയിൽ നിന്ന് ലഭിച്ച പന്ത് ഡാനി ഓൽമോ ശക്തമായ ഷോട്ടിലൂടെ പോസ്റ്റിലേക്ക് പായിച്ചു. റീബൗണ്ട് ബോളിന് കൃത്യമായി പൊസിഷൻ ചെയ്ത ഫാബിയൻ ബെൽജിയം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി ശക്തമായ ഇടങ്കാൽ ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിച്ചു. 1 ഗോൾ ലീഡ് അധികനേരം പിടിച്ചു നിർത്താൻ സ്പെയിനിന് സാധിച്ചില്ല. ബെൽജിയം ഇടതുവിങ്ങിലൂടെ നടത്തിയ നീക്കത്തിൽ ഓടിക്കയറിയ തിമുത്തി കാസ്റ്റേക്ക് ലഭിച്ച പന്ത് അദ്ദേഹം സ്പാനിഷ് ബോക്സിലേക്ക് ഉയർത്തി. ശക്തമായ ഹെഡറിലൂടെ കെറ്റിലെയർ ബെൽജിയത്തിന് സമനില ഗോൾ നേടിക്കൊടുത്തു. രണ്ടാം പകുതിയിൽ ബെൽജിയം കൂടുതൽ ശ്രദ്ധയോടെയാണ് കളിച്ചത്. എങ്കിലും സ്പെയിനിന് ആയിരുന്നു ആധിപത്യം. മത്സരം എക്സ്ട്രാ സമയത്തേക്ക് നീളുമെന്ന് കരുതിയിരിക്കെ പകരക്കാരനായി ഇറങ്ങിയ മിക്കേൽ മെറിനോ 88-ാം മിനിറ്റിൽ സ്പെയിനിന്റെ വിജയ ഗോൾ നേടി. 1-ാം ഗോൾ കീപ്പർ കുട്ടിയോസിന്റെ പരുക്ക് കാരണം വന്ന 2-ാം ഗോൾ കീപ്പർ സെന്നെ ലാമെൻസിന്റെ പിഴവും ബെൽജിയത്തിന് വലിയ തിരിച്ചടിയായി. 2-1 വിജയത്തോടെ സ്പെയിൻ സെമിയിലേക്ക് പ്രവേശിച്ചു. ഓരോ കളിയിലും മെച്ചപ്പെടുന്ന ഒരു ടീമായിട്ടാണ് സ്പെയിനിനെ കാണുന്നത്. അവരുടെ ഫസ്റ്റ് ടൈം ഇന്റർസെപ്ഷനും പന്ത് ലഭിച്ചാലുള്ള കൃത്യമായ പാസിംഗും സ്പീഡ് ഗെയിമും ആക്രമണത്തിലും പ്രതിരോധത്തിലും കാണിക്കുന്ന ടീം വർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്പെയിൻ ലോകകപ്പ് ഫൈനൽ ബർത്ത് നേടുമെന്നാണ് എന്റെ വിലയിരുത്തൽ. ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു നോർവേയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് 2-1 വിജയിച്ച് സെമിയിൽ പ്രവേശിച്ചു. ലോകകപ്പിൽ ഏറെ കൈയടി വാങ്ങിയ ടീമായിരുന്നു നോർവേ. ക്വാർട്ടർ ഫൈനലിലേക്കുള്ള യാത്രയിൽ വമ്പന്മാരായ ബ്രസീലിനെയും ഐവറി കോസ്റ്റിനെയും നോർവേ മറികടന്നു. നോക്കൌട്ട് ഘട്ടത്തിൽ DR കോംഗോയെയും മെക്സിക്കോയെയും വീഴ്ത്തിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. മധ്യനിരയിലെ സ്ഥിരതയാർന്ന പ്രകടനം നോർവേയുടെ കരുത്തായിരുന്നു. ലോകകപ്പിലെ പുതിയ താരോദയമായ എർലിംഗ് ഹാലൻഡ് നിരന്തരം ഇംഗ്ലണ്ട് പ്രതിരോധത്തിന് ഭീഷണിയായി. ആദ്യ പകുതിയിൽ തന്നെ ആൻഡ്രിയാസ് ഷെൽഡറപ്പ് നേടിയ ഗോളിലൂടെ നോർവേ ലീഡ് നേടി. ഇംഗ്ലണ്ട് പ്രതിരോധ നിരയിലുണ്ടായിരുന്ന ആശയക്കുഴപ്പത്തിൽ മുതലെടുത്ത് ആൻഡ്രിയാസിന്റെ കാർപ്പറ്റ് ഡ്രൈവ് നോർവേക്ക് ലീഡ് നൽകിക്കൊടുത്തു. അധ്വാനിച്ച് കളിച്ച ഇംഗ്ലണ്ട് ആദ്യ പകുതിയുടെ അധിക സമയത്ത് സമനില നേടി. ആന്റണി ഗോർഡന്റെ മികച്ച അസിസ്റ്റ്, ബെല്ലിംഗ്ഹാം ഫസ്റ്റ് ടൈം ഫിനിഷിംഗിലൂടെ ഈ ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്ന ഓർജൻ നൈലൻഡിനെ കീഴ്പ്പെടുത്തി. ആര് ഗോൾ നേടിയാലും അത് നിർണായകമാകും എന്ന് മനസ്സിലാക്കി 2-ാം പകുതിയിൽ ഇരു ടീമുകളും വളരെ ശ്രദ്ധയോടെയാണ് കളിച്ചത്. മത്സരം എക്സ്ട്രാ സമയത്തേക്ക് നീളുമെന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായി 2-ാം പകുതിയുടെ അധിക സമയത്ത്, അതായത് 93-ാം മിനിട്ടിൽ, ബെല്ലിംഗ്ഹാം തന്റെ 2-ാം ഗോൾ നേടി ഇംഗ്ലണ്ടിനെ സെമിയിലെത്തിച്ചു. നൈലാൻഡിന്റെ കയ്യിൽ നിന്നും വഴുതിയ പന്തിന് കൃത്യമായി ഓടിയെത്തിയ ബെല്ലിംഗ്ഹാം ലക്ഷ്യം കണ്ടെത്തി. ഈ ലോകകപ്പിൽ ഓർജൻ നൈലാൻഡിന് പറ്റിയ വലിയ പിഴവ് നോർവേക്ക് മടക്ക ടിക്കറ്റ് വാങ്ങേണ്ടി വന്നു. ലോകകപ്പ് നേടുമെന്ന് ആരാധകർ കരുതിയ അർജന്റീനയും ആദ്യമായി ക്വാർട്ടർ ഫൈനൽ കളിക്കുന്ന സ്വിറ്റ്സർലൻഡും തമ്മിൽ നടന്ന മത്സരം അത്യന്തം ആവേശ നിറഞ്ഞതായിരുന്നു. മത്സര സമയം രാവിലെ 6:30 കേരളത്തിലെ അർജന്റീന ആരാധകർക്ക് ഏറെ ആവേശം നൽകി. നിശ്ചിത സമയത്ത് 1-1 സമനിലയിൽ അവസാനിച്ച മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങി. അധിക സമയത്തിൽ അൽവാരസും മാർട്ടിനസും നേടിയ ഗോളുകളുടെ മികവിൽ അർജന്റീന 3-1 വിജയിച്ച് സെമിഫൈനലിലേക്ക് മുന്നേറി. ലയണൽ മെസ്സി ഗോൾ നേടിയില്ലെങ്കിലും തന്റെ സാന്നിധ്യം ഏറെ ടീമിന് പ്രയോജനപ്പെടുന്നുണ്ട്. സ്വിസ് ടീം ഏറെ ശ്രദ്ധിച്ചത് മെസ്സിക്ക് തടയിടുന്നതിലാണ്. ആദ്യ പകുതിയുടെ 10-ാം മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്കിനെ മാക് അലിസ്റ്റർ തലകൊടുത്തപ്പോൾ അർജന്റീന മുന്നിലെത്തി. പതറാതെ കളിച്ച സ്വിസ് ടീം കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. എംബോളയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ മാർട്ടിനസ് രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആദ്യ പകുതിയിൽ തന്നെ സമനില നേടിയേനി. 2-ാം പകുതിയിൽ നിറം മങ്ങിയ പ്രകടനമായിരുന്നു അർജന്റീനയുടേത്. പൊരുതി നിന്ന സ്വിസ് ടീമിന് 67-ാം മിനിറ്റിൽ ഡാൻ എൻഡോയെ സമനില സമ്മാനിച്ചു. സമനിലയുടെ ആവേശത്തോടെ കളിച്ച സ്വിറ്റ്സർലൻഡിന് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു 72-ാം മിനിറ്റിൽ എംബോളയുടെ റെഡ് കാർഡ്. മുഴുവൻ സമയവും 1-1 സമനിലയിൽ അവസാനിച്ചപ്പോൾ മത്സരം എക്സ്ട്രാ സമയത്തേക്ക് നീണ്ടു. 10 പേരുമായി അധിക സമയത്ത് പൊരുതിയ സ്വിസ് ടീം പിടിച്ചു നിൽക്കാൻ ഏറെ പണിപ്പെട്ടു. അർജന്റീന ആക്രമണത്തിന്റെ ശക്തി കൂട്ടിയപ്പോൾ സ്വിസ് ടീം ശക്തമായ പ്രതിരോധം തീർത്തുവെങ്കിലും 112-ാം മിനിറ്റിൽ അൽവാരസ് മനോഹരമായ സ്വീറിംഗ് കിക്കിലൂടെ അർജന്റീനയെ മുന്നിലെത്തിച്ചു. എക്സ്ട്രാ ടൈമിന്റെ അധിക സമയത്ത്, അതായത് 121-ാം മിനിറ്റിൽ, മാർട്ടിനസ് അർജന്റീനയുടെ വിജയം ഉറപ്പിച്ചു. ചെറിയ അവസരങ്ങൾ പോലും ഗോളാക്കാൻ കഴിവുള്ള താരങ്ങളുടെ അനുഭവ സമ്പത്ത് അധിക സമയത്ത് അർജന്റീനയ്ക്ക് ഏറെ ഗുണം ചെയ്തു. എംബോളയുടെ റെഡ് കാർഡ് സ്വിസ് ടീമിന്റെ ആൾബലം കുറച്ചതും അർജന്റീനയ്ക്ക് മേൽക്കോയ്മ നേടാൻ അവസരം നൽകി. സെമിഫൈനൽ മത്സരങ്ങൾ ഏറെ കടുപ്പമേറിയതായിരിക്കും. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ ടീം വർക്ക് കൂടുതൽ കാണിക്കുന്ന സ്പെയിൻ മികച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പെയിനിന്റെ ലാമിൻ എമാലും ഫ്രാൻസിന് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹാരി കെയ്നെയും ബെല്ലിംഗ്ഹാമിനെയും പ്രതിരോധിക്കാൻ അർജന്റീനയ്ക്ക് ഫൈനൽ ബർത്ത് നേടാൻ സാധ്യതയുണ്ട്. ഏറെ പ്രതീക്ഷ സ്പെയിനും അർജന്റീനയും ഫൈനൽ കളിക്കും എന്നുള്ളതാണ്. സെമിഫൈനൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
1: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെ
4: പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

0: സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
1: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: സീറോ ഡെലിവറി
3: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പഗിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767472. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: ആഹ്, നല്ല മഴ. മഴ കട്ടഞ്ചായ ജോൺസമാഷ്.
1: മഴയും കട്ടഞ്ചായ ഓക്കെ. പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 11 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ

0: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
1: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്, കൂടെയുള്ളത് ദീപ. ഇപ്പൊ വണ്ടർ വേൾഡില് ഇന്ന് കുറച്ച് കൗതുകകരമായിട്ടുള്ള, എന്നാൽ നമ്മൾ കേൾക്കുമ്പോൾ അതിശയം തോന്നുന്ന കുറച്ച് വാർത്തകളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരിക്കലും യാത്ര പോയാൽ തിരികെ എത്താൻ കഴിയാത്ത ചില സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. അവിടെ നിന്ന് മൃതശരീരങ്ങൾ പോലും ലഭിക്കാറില്ല എന്നുള്ളതാണ് വിവരം. നമ്മുടെ ഇന്ത്യയിലുമുണ്ട് അങ്ങനെയൊരു സ്ഥലം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നോർത്ത് സെന്റിനൽ ദ്വീപ്, അതാണ് ആ സ്ഥലം. ഒരു കടൽ തീരത്തിനടുത്തായി വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപാണ് കേട്ടോ ഇത്. പുറത്തു നിന്നെത്തുന്നവരെ ഭയക്കുന്ന ഒരു പ്രാകൃത മനുഷ്യ സമൂഹം ഇവിടെ ഉണ്ട്. ഈ ദ്വീപിലേക്ക് ചെല്ലുന്നവരെ ആക്രമിച്ചു കൊല്ലുകയാണ് ഇവരുടെ പതിവ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് 60,000 വർഷമായിട്ട് ഇവർക്ക് പുറം ലോകവുമായിട്ട് ബന്ധമില്ലെന്ന് നരവംശ ഗവേഷകർ പറയുന്നു. ഈ ടൂറിസ്റ്റുകളൊക്കെ പോയിട്ട് മീൻപിടുത്തക്കാർ പോലും ഈ വശത്തേക്ക് അടുക്കില്ല. 2006 ഇവിടെ എത്തിയ രണ്ട് മീൻപിടുത്തക്കാരെ കൊന്നതാണ് ഏറ്റവും ഒടുവിൽ പുറം ലോകം അറിഞ്ഞതും. താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളോ ദ്വീപിന് മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകളോ കണ്ടുകഴിഞ്ഞാല് ഇവർ അമ്പെയ്യുകയും കല്ലെറിയുകയും ചെയ്യും. നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണെങ്കിലും ഈ ദ്വീപിലെ ഭാഷയോ ആചാരങ്ങളോ പുറം ലോകത്തിന് അറിയുകയുമില്ല. ശിലായുഗത്തിന് തുല്യമായ അവസ്ഥയിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരെ ബന്ധപ്പെടാൻ ഇന്ത്യൻ സർക്കാർ ഒട്ടേറെ തവണ ശ്രമിച്ചുവെങ്കിലും ആ കാര്യവും നടന്നിട്ടില്ലായിരുന്നു. ദ്വീപിന് ചുറ്റും 3 മൈൽ ചുറ്റളവിൽ നിരോധിത മേഖലയായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ പ്രവേശിക്കുന്നതും അവിടുള്ളവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും കുറ്റകരമാണ് ഈ ഒരു സമയത്ത്. അതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനാൽ പകർച്ചവ്യാധികൾ പിടിപെട്ട് ഈ സമൂഹം തന്നെ ഇല്ലാതാകാനുള്ള സാധ്യത ഏറെയാണെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. എന്നാൽ പുറം ലോകത്തു നിന്നെത്തുന്നവരെ നേരിടാൻ ഇവർ അസാമാന്യ കരുത്തും ചങ്കൂറ്റവും പ്രകടിപ്പിക്കുന്നു. വേട്ടയാടിയും മീൻപിടിച്ചുമാണ് ആഹാരത്തിനുള്ള വക കണ്ടെത്തുന്നത്. കയ്യിൽ കിട്ടുന്നത് എന്തും ഭക്ഷിക്കുന്നവരാണ് ഈ ദ്വീപ് നിവാസികൾ. നമുക്ക് കേൾക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിട്ട് തോന്നുമല്ലേ? പക്ഷെ ഇത് കഥയൊന്നുമല്ല. ശരിക്കും ഈ ഒരു ദ്വീപിൽ എത്തിക്കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇന്നും ആ ഒരു ദുരൂഹത എന്താണ്, അല്ലെങ്കിൽ ഇന്നും മാറാത്ത ഒരു ദുരൂഹതയായിട്ട് ഈ ഒരു സംഭവം തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മനുഷ്യരാരും അങ്ങോട്ടേക്ക് അടുക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിവിലേക്ക് എത്തേണ്ടതുണ്ട്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: സിൻസ് 1924. പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്. 2000 ഒക്ടോബർ, കറാച്ചിക്കാരൻ അലി അക്ബർ കരിഞ്ചന്തയിൽ ഒരു പുരാതന മമ്മി വിൽക്കാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതും ഏകദേശം $1.1 crore. പക്ഷേ കഥ മാറി. അലി അക്ബറിനെ പാക് പോലീസ് പിടിക്കുകയും ചെയ്തു. ശരിക്കും ഇറാനും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ വാലി മുഹമ്മദ് റീക്കി എന്ന ഗോത്ര നേതാവിന്റെ കൈവശമായിരുന്നു ആ മമ്മിയെന്ന് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തി. ഷെരീഫ് ഷാ ഖാഗി എന്ന ഇറാൻ സ്വദേശിയാണ് തനിക്ക് മമ്മി തന്നതെന്നായിരുന്നു റീക്കിയുടെ മൊഴി. എന്തായാലും ക്വെറ്റയ്ക്ക് സമീപം ഉണ്ടായ ഒരു ഭൂകമ്പത്തിന് ശേഷം മമ്മി ലഭിച്ചെന്നാണ് പിന്നീട് വെളിപ്പെട്ടത്. പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. ഈ മമ്മി വിറ്റുകിട്ടുന്ന പണം തുല്യമായി വിധിക്കാനായിരുന്നു ഇവരുടെയും ഇടനിലക്കാരന്റെയും പദ്ധതി. പുരാവസ്തു നിയമം ലംഘിച്ച് വിൽപ്പനയ്ക്ക് ശ്രമിച്ചതിനാൽ ഈ മമ്മി ഏറ്റെടുത്ത് കറാച്ചി നാഷണൽ മ്യൂസിയത്തിലേക്ക് മാറ്റുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഇതൊക്കെയാണോ ലോകത്ത് സംഭവിക്കുന്നത് എന്ന് നമ്മള് അത്ഭുതകരമായിട്ട് നോക്കിക്കാണുന്നത്. അലങ്കാര പണികളുള്ള തടിപ്പെട്ടിയിലായിരുന്നു മമ്മി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏതോ രാജകുമാരി സ്വർണ കിരീടവും മുഖം മൂടിയും ആഭരണങ്ങളും അണിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്നു. ഈ മമ്മിക്ക് മുകളിൽ സ്വർണ ഫലകത്തിൽ ക്യൂണിഫോം ലിപിയിൽ ഞാൻ റോഡഗ്യൂൻ, മഹാനായ സർക്സീസ് രാജാവിന്റെ മകൾ എന്നും എഴുതിയിട്ടുണ്ട്. പേർഷ്യൻ രാജാവായ സർക്സീസ് 1st മകൾ റോഡഗ്യൂൻ BC 5th century ജീവിച്ചിരുന്നതും ഈജിപ്ഷ്യൻ ഭരണാധികാരികളെ മമ്മി രൂപത്തിലാക്കി സൂക്ഷിച്ചിരുന്നതായി എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു പേർഷ്യൻ രാജകുമാരി മമ്മി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരെയും അമ്പരപ്പിക്കുകയും ചെയ്തു. റോഡഗ്യൂനെ പറ്റിയുള്ള കാര്യമായ വിവരങ്ങൾ ഒന്നും ലഭ്യവുമല്ലായിരുന്നു. മമ്മിയുടെ കാര്യം ആഗോള ചർച്ചയായി. ഒട്ടും വൈകാതെ നയതന്ത്ര വടംവലികൾക്കും കാരണമായി. മമ്മിയുടെ ഉടമസ്ഥ അവകാശത്തിനായി പാകിസ്ഥാനും ഇറാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും കൊമ്പുകോർത്തു. കറാച്ചി മ്യൂസിയം അധികൃതർക്ക് സംശയങ്ങൾ ഉണ്ടായി. അതായത് ഈ റോഡഗ്യൂൻ മമ്മിക്ക് എന്തോ എവിടേക്കോ ചില അപാകതകളുണ്ട് എന്നവർക്ക് തോന്നി. പേടകത്തിന് മുകളിലെ യൂണിഫോം ലിഖിതങ്ങളിൽ തെറ്റുകളുണ്ടായിരുന്നു. ഈ പുരാതന പേർഷ്യന് പകരം രാജകുമാരിയുടെ പേരിന്റെ ഗ്രീക്ക് വകഭേദമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടിയിൽ പെൻസിൽ അടയാളങ്ങളും കണ്ടെത്തി. ആഭരണങ്ങളാകട്ടെ വില കുറഞ്ഞത്. മമ്മിയെ കിടത്തിയിരുന്ന ചൂരൽ പായയ്ക്ക് കൂടി പോയാൽ 50 വർഷം മാത്രം പഴക്കം. ഇതിനേക്കാളൊക്കെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സംശയങ്ങളെല്ലാം മമ്മിയെ കൊണ്ടെത്തിച്ചത് കറാച്ചിയിലെ അഗാഖാൻ ഹോസ്പിറ്റലിലെ ഫോറൻസിക് വിദഗ്ധരുടെ കയ്യിലേക്കാണ്. ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഞെട്ടിക്കുന്ന സത്യവും പുറത്തായി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സത്യം ഈ മമ്മി റോഡഗ്യൂന്റേതല്ല എന്നുള്ളത്. ഏകദേശം 1996 മരിച്ച 30 തികയാത്ത ഒരു യുവതിയുടേതായിരുന്നു ഈ ഒരു ഡെഡ് ബോഡി. മരിച്ചയുടൻ ബോധപൂർവം ആരോ മമ്മി രൂപത്തിൽ ആക്കിയതാണ്. യുവതിയുടെ നട്ടലിൽ ശക്തമായ ഇടിയും ഏറ്റിരുന്നു. കഴുത്തൊടിഞ്ഞതാണ് മരണകാരണം. അതെങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമല്ല. ഇപ്പൊ ഇതുപോലെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു തട്ടിപ്പുകളിൽ ഒന്നായിട്ട് പേർഷ്യൻ പ്രിൻസസ് മമ്മി മാറുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയിട്ടും ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കാരണം ആരായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ കൊല്ലപ്പെട്ടത് എന്നുള്ളത്. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ പലതും പുറം ലോകം അറിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വാർത്തകളിലൂടെയാണ് പല കാര്യങ്ങളും കേൾക്കുന്നതെന്ന് മാത്രം. അപ്പൊ എന്തായാലും ആരാണ് ആ പേർഷ്യൻ രാജകുമാരി, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥത്തിൽ അതെന്നുള്ളത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: വെരിക്കോസ്വേന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
5: കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടർ വേൾഡ് ആണ്. അത്ഭുതകരമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളുമാണ് വണ്ടർ വേൾഡിൽ നമ്മൾ കേൾക്കുന്നത്. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ദിനോസറുകളേക്കാൾ മുൻപ് ഭൂമിയിൽ ഉണ്ടായ ഒരു ജീവിയെ എന്ന് നമ്മൾ അടുക്കളയിൽ കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് രാത്രിയിലും അതിരാവിലെയും. പക്ഷെ മനുഷ്യനെ കാണുമ്പോൾ ഇത് ഓടിയൊളിക്കുകയും ചെയ്യും. അങ്ങനെയൊരു സംഭവമുണ്ട്. ഇത്തിരി കുഞ്ഞം പാറ്റകളാണ് കേട്ടോ ഈ ഒരു ഭീകരർ. ആർക്കും തരിമ്പ് പോലെ ഇഷ്ടമല്ലെങ്കിലും പാറ്റകൾ മനുഷ്യന്റെ നിത്യജീവിതവുമായി വളരെയേറെ ബന്ധമുള്ളവയാണ്. കൂടെ എന്നും ഇവയ്ക്ക് വിളിപ്പേരുണ്ട്. ഇരുട്ടും തണുപ്പുമാണ് ഇവയ്ക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് അടുക്കള അടയ്ക്കുമ്പോൾ ഈ പാറ്റകൾ പുറത്തിറങ്ങുന്നത്. മനുഷ്യനെ പോലെ എന്തും തിന്നുന്ന സ്വഭാവമാണ് പാറ്റകൾക്ക്. ഇനി ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ലെങ്കിലോ പുസ്തകത്തിന്റെ പുറംചട്ടകളെ പോലുള്ള പേപ്പറുകൾ അകത്താക്കാനും ഇവയ്ക്ക് ഒരു മടിയുമില്ല. നമ്മൾ ഇങ്ങനെ അനക്കമില്ലാതെ ഉറങ്ങിക്കിടന്നാൽ കാലിലെയും കൈയിലെയും നഖങ്ങള് പാറ്റകൾ അകത്താക്കും അത്രേ. ഇനി തിന്നാൻ മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പരസ്പരവും ഭക്ഷണമാക്കാറുണ്ട്. പരസ്പരം നടത്തുന്ന ആക്രമണത്തിന് ശേഷം തോറ്റുപോകുന്നയാളെ വിജയിക്കുന്ന പാറ്റ ആഹാരമാക്കും. അങ്ങനെയുള്ള പ്രത്യേകതരം പാറ്റകളാണ് കേട്ടോ ഇത്. കാരണം ദിനോസറുകളുടെ കാലത്തിന് മുമ്പുള്ള ഭീകരൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള പാറ്റ. തലവെട്ടിയാൽ സാധാരണ ജീവികളൊക്കെ ചത്തുപോകുമെന്ന് നമുക്കറിയാം. എന്നാൽ പാറ്റകളെ തലവെട്ടി കൊന്നുകളയാമെന്ന് കരുതിയെങ്കിൽ അവിടെയും നമുക്ക് തെറ്റി. അവര് തലയില്ലാതെയും സുഖമായിട്ട് ജീവിക്കും. സാധാരണ ജീവികളുടെ രക്തചംക്രമണ വ്യവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ പാറ്റകളുടെ രക്തചംക്രമണ വ്യവസ്ഥ. അതുപോലെ രക്തസമ്മർദ്ദവും തീരെ കുറവാണ്. അതുകൊണ്ട് തല മുഴുവനും മുറിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന വലിയ മുറിവിലൂടെ കാര്യമായ രക്തനഷ്ടം പാറ്റകൾക്കുണ്ടാവുന്നില്ല. മാത്രമല്ല മുറിവ് വളരെ പെട്ടെന്ന് പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. മൂക്കിലൂടെയല്ല ഇവർ ശ്വസിക്കുന്നത് എന്നതും തല പോയാലും ജീവിക്കുന്നതിന് മറ്റൊരു കാരണം തന്നെയാണ്. ശരീരഭാഗങ്ങളിലെ ചെറുദ്വാരങ്ങളിലൂടെയാണ് ശ്വസിക്കുന്നത്. തല പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ കഴിയാതെയാണ് ഇത് ചത്തുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള പാറ്റകള് നമ്മളുടെ ദിനോസറുകളുടെ കാലത്തിന് മുമ്പ് അടുക്കളയിൽ എത്തുമായിരുന്നു. ഇപ്പോഴുള്ള പാറ്റയല്ല കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നഖം വരെ തിന്നുന്ന പാറ്റകള് ഒരു കാലത്തുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 വണ്ടർ വേൾഡ്.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഈ വിസ്മയ ലോകത്തെ അതിശയ വാർത്തകളുമായി വണ്ടർ വേൾഡ്.
3: അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടർ വേൾഡിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി വണ്ടർ വേൾഡിൽ ഞാൻ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനെ കുറിച്ചാണ്. കാണാൻ നല്ല കളിപ്പാവയെ പോലെ ഇരിക്കും. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീല കളറാണ്. ശരിക്കും ഇത് കാണപ്പെടുന്ന കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അതായത് ഈ പെൻഗ്വിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കറുപ്പും വെളുപ്പും നിറത്തിലുള്ള അന്റാർട്ടിക്കയിലെ മഞ്ഞിലൂടെ ഇങ്ങനെ നടക്കുന്ന പക്ഷികളെയല്ലേ. എന്നാൽ എല്ലാ പെൻഗ്വിനുകളും അങ്ങനെയല്ല. മഞ്ഞിനേക്കാൾ കൂടുതൽ സൂര്യപ്രകാശവും കടൽ തീരവും ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനുകളും ഇക്കൂട്ടത്തിലുണ്ട്. ചെറിയ പെൻഗ്വിനിനത്തിൽപ്പെട്ട ഇവയെ നീല പെൻഗ്വിൻ അഥവാ ഫെയറി പെൻഗ്വിൻസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൻഗ്വിൻ ആണിത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതല്ല. വലുപ്പത്തിന്റെ കാര്യത്തിലാണ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിക്കുന്നത്. അതായത് 30 മുതൽ 33 സെന്റിമീറ്റർ ഉയരവും 1.5 കിലോഗ്രാമുമാണ് പരമാവധി ഇതിന്റെ തൂക്കം. അതായത് ഒരു ബൌളിംഗ് പിന്നിന്റെ അത്രയും ഉയരം. ഇവരുടെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറമാണ്. സാധാരണ പെൻഗ്വിനുകളുടെ കറുപ്പും വെളുപ്പും കലർന്ന രൂപത്തിന് പകരം നീല നിറത്തിലുള്ള തൂവലുകളാണുള്ളത്. ഈ നീല നിറമാണ് ഇവയ്ക്ക് ബ്ലൂ പെൻഗ്വിൻ എന്ന പേര് നേടിക്കൊടുത്തതും. ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എല്ലായിടത്തും അല്ല, നമ്മുടെ ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിന്റെയും തീരപ്രദേശങ്ങളിലാണ്. പകൽ സമയം മുഴുവൻ കടലിൽ നീന്തി തുടിക്കാനും ചെറുമീനുകളെയും കൂന്തലുകളെയും പിടിക്കാനുമാണ് താല്പര്യം. എന്നാൽ ഇവരുടെ യഥാർത്ഥ കൗതുകം രാത്രിയിലാണ് തുടങ്ങുന്നതും. പകൽ മുഴുവൻ കടലിൽ ചെലവഴിച്ച ശേഷം ഇരുട്ടാകുമ്പോൾ കൂട്ടമായിട്ട് കരയിലേക്ക് വരും. ഈ കരയിലെ മൺപൊത്തുകളിലുള്ള ഇവരുടെ തിരിച്ചു വരവും ലോക പ്രശസ്തമാണ്. പെൻഗ്വിൻ പരേഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നതും. ഓസ്ട്രേലിയയിലെ ചില തീരങ്ങളിൽ ഈ മനോഹര കാഴ്ച കാണാൻ വേണ്ടി മാത്രം ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നതും. വലുപ്പത്തിലാള് കുഞ്ഞന്മാരാണെങ്കിലും വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അതിജീവന തന്ത്രങ്ങളും പ്രകൃതി ഇവർക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ശരീരത്തിന്റെ പ്രത്യേക ഘടന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ നീന്താൻ സഹായിക്കും. നീല നിറം ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് വിചാരിച്ചാൽ അതും തെറ്റി. മറിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരുതരം ഒളിവേഷം കൂടിയാണ്. അതായത് ഈ കടലിന് മുകളിൽ നിന്ന് നോക്കുന്ന കഴുകന്മാർക്കും മറ്റു വേട്ടക്കാർക്കും ഈ കടൽ വെള്ളത്തിന്റെ നീല നിറം ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഈ പെൻഗ്വിനുകളെ തിരിച്ചറിയാൻ കഴിയില്ല. കാണാൻ കളിപ്പാവയെ പോലെ തോന്നുമെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് കേട്ടോ ഇവരെ. എങ്കിലും മനുഷ്യൻ വരുത്തിവെക്കുന്ന മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യർ വളർത്തുന്ന നായ്ക്കള്, പൂച്ചകള്, കുറുക്കന്മാർ, ഇതിന്റെയൊക്കെ ആക്രമണം കാരണം ഇത്തരം കുഞ്ഞൻ പെൻഗ്വിനുകളുടെ ജീവൻ ഇന്ന് വലിയ ഭീഷണിയിലാണ്. ഇപ്പൊ എന്തായാലും കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പെൻഗ്വിൻ, പക്ഷെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാലും പറ്റില്ല. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ പോകേണ്ടി വരും, പക്ഷെ അങ്ങനെ കാണാനും ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും ഇന്നത്തെ വണ്ടർ വേൾഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. വീണ്ടും കൗതുകകരമായിട്ടുള്ള വാർത്തകളുമായിട്ട് നമുക്ക് കേൾക്കാം. സ്റ്റേ ട്യൂൺ റേഡിയോ മക്ഫാസ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി ഒരു സഞ്ചാരം.
0: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 12 o'clock.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എംപി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എംപി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
3: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾവല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഈ മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സമീർ ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസമാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
2: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. Only on Radio Megfast 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ 1 മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
7: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട്.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: റേഡിയോ മാക്ഫാസ് 90.4 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMMന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: ഗർഭാവസ്ഥ സെ ലേക്കർ ബച്ചേ കെ ദോ വർഷ് പൂരേ ഹോനേ തക് കെ പെഹ്ലേ 1000 ദിൻ ഉസ്കെ പൂരേ ജീവൻ കി ദിശാ തയ് കർത്തേ ഹൈ ക്യോംകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയേ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
4: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യ ശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82 സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ യുഎന്നിന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ പി വി സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
3: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
5: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെൻ. 1 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: Look, Achu, I make chapati, you make vegetable curry. 50-50, nothing. Take some mandakas, cut small pieces. Take onion, cut small pieces. Put chini chatti, put it in the adupu. Put some coconut oil, put some kadugamanis. Little karivepillas, kaduguvara. Take vegetables, put it in. Little chili powder, little balli powder.
1: Yenda ponniye ji ingana undake kariyavathilla. Nalla karigal venamundundengile oru vali undu. Rujikoottu.
2: രുചികരമായ വെറൈറ്റി ഡിഷസിന് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും രാത്രി 8:15 കേൾക്കാം. രുചിക്കൂട്ട്.
0: ക്ലോസ് ഇറ്റ്. കറി റെഡി. ഗോ.
3: രുചിക്കൂട്ട് വിത്ത് ആർ ജെ ദീപ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

നമസ്കാരം. മധുരഗീതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക, കെ ജെ യേശുദാസ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ നമുക്ക് ഒരു വാക്കിൽ വിശേഷിപ്പിക്കണമെങ്കിൽ അത് അനശ്വരം എന്നാണല്ലേ. പ്രണയമാകട്ടെ, ഭക്തിയാവട്ടെ, വിരഹമാകട്ടെ, ഇനി സന്തോഷമാകട്ടെ, ദുഃഖമാകട്ടെ, ഏത് ഫീലിംഗ്സും ഒരുപോലെ സ്വാഭാവികമായി ശ്രോതാവിന്റെ ഹൃദയത്തിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഓരോ പാട്ടും കേൾക്കുമ്പോൾ അത് പാടുകയല്ല, ജീവിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആലാപന ശൈലിയാണ് ഗാനഗന്ധർവൻ യേശുദാസിന്റേത്.

അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പാട്ടിന്റെ വരികൾക്കും ആശയത്തിനും വളരെ വലിയ പ്രാധാന്യം ഞാൻ നൽകാറുണ്ടെന്ന്. ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം ആലപിക്കുന്നത്. സംഗീത സംവിധായകൻ ഉദ്ദേശിച്ച ഭാവം കൃത്യമായി എത്തിക്കുക എന്നത് തന്റെ കടമയാണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ ഒരു വാക്കുപോലും അനാവശ്യമായി നമുക്ക് തോന്നാറില്ല. കേൾക്കാം മധുരഗീതങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായ ഗാനം.

യേശുദാസിന്റെ സംഗീതയാത്രയുടെ ഏറ്റവും വലിയ ശക്തി അദ്ദേഹത്തിന്റെ കർണാടക സംഗീത പരിശീലനമാണ്. ആ ശാസ്ത്രീയ അടിത്തറ കാരണം എത്ര സങ്കീർണമായ ഈണങ്ങളായാലും വളരെ അനായാസം പാടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതേസമയം ശാസ്ത്രീയ സംഗീതത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുത്താതെ സാധാരണ സംഗീത ആസ്വാദകനും ആസ്വദിക്കാവുന്ന രീതിയിൽ പാട്ടുകൾ അവതരിപ്പിക്കാനുള്ള അപൂർവ കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ നമുക്കൊരിക്കലും പറയാതിരിക്കാനും പറ്റില്ലല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ഗാനഗന്ധർവൻ എന്ന് പറയുന്നത്.

സംഗീത സംവിധായകന്റെയും സ്വപ്ന ശബ്ദം എന്ന് തന്നെ നമുക്ക് യേശുദാസ് എന്ന അതുല്യ ഗായകനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, എം എസ് വിശ്വനാഥൻ, സലീൽ ചൗധരി, ജോൺസൺ മാഷ്, രവീന്ദ്രൻ മാഷ്, വിദ്യാസാഗർ, ഇളയരാജ, എ ആർ റഹ്മാൻ തുടങ്ങി നിരവധി സംഗീത സംവിധായകരുടെ ഏറ്റവും വിശ്വസ്തനായ ഗായകനായിരുന്നു യേശുദാസ്. ഓരോ സംഗീത സംവിധായകന്റെയും ശൈലിക്കനുസരിച്ച് തന്റെ ആലാപന രീതി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് നിരവധി

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ആർജി അമൃത കാർത്തിക. മലയാളം മാത്രമല്ല, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ യേശുദാസ് ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഓരോ ഭാഷയുടെയും ഉച്ചാരണവും സംസ്കാരവും ബഹുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സംസ്ഥാനത്തുള്ള ശ്രോതാവിനും അദ്ദേഹം സ്വന്തം നാട്ടിലെ ഗായകനാണെന്ന തോന്നൽ കൊണ്ടുവരാൻ കഴിഞ്ഞു.

ഉച്ചാരണ ശുദ്ധിയുടെ പാഠപുസ്തകം എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. യേശുദാസിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കാര്യം വാക്കുകളുടെ വ്യക്തതയാണ്. ഗാനരചയിതാവ് എഴുതിയ ഓരോ വാക്കിനെയും അതിന്റെ അർത്ഥവും ഭംഗിയും നഷ്ടപ്പെടാതെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. മലയാള ഭാഷയുടെ സൗന്ദര്യം സംഗീതത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച ഗായകരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് യേശുദാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഭാഷാ പഠനത്തിന് പോലും ഉദാഹരണമായി പറയപ്പെടാറുണ്ട്.

ഭവനങ്ങളിൽ ആത്മീയതയുടെ അനുഭവം അദ്ദേഹം കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമ്മാനിക്കാറുണ്ട്. ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ യേശുദാസിന്റെ ശബ്ദം പ്രത്യേകം ഓർമ്മിക്കപ്പെടും. ഹിന്ദു ഭക്തിഗാനങ്ങളായാലും ക്രൈസ്തവ ഗാനങ്ങളായാലും ഇസ്ലാമിക ഭക്തിഗാനങ്ങളായാലും ഒരേ ആത്മാർത്ഥതയോടെയാണ് അദ്ദേഹം ആലപിച്ചത്. സംഗീതത്തിന് മതമില്ല, അത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തിയാണെന്ന സന്ദേശം അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം തന്നെ നൽകുന്നുണ്ട്.

ആർജി അമൃത കാർത്തികയോടൊപ്പം റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുരഗീതങ്ങൾ. ലോകമെമ്പാടും അംഗീകാരം നേടിയിട്ടും യേശുദാസ് എപ്പോഴും സംഗീത പരിശീലനത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തിയാണ്. സ്ഥിരമായ സാധന, ശബ്ദ സംരക്ഷണം, സമയനിഷ്ഠ, സംഗീതത്തോടുള്ള സമർപ്പണം, ഇവയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിത്തറ. കഴിവിനേക്കാൾ പരിശ്രമമാണ് ഒരു കലാകാരനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു.

തലമുറകളെ ബന്ധിപ്പിച്ച ഗായകൻ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റും. അച്ഛനും അമ്മയും കേട്ടിരുന്ന യേശുദാസിന്റെ പാട്ടുകൾ ഇന്ന് മക്കളും കൊച്ചുമക്കളും ആസ്വദിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ സംഗീതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയാൻ പറ്റും. കാലം മാറി, സംഗീത ശൈലികൾ മാറി, സാങ്കേതിക വിദ്യ മാറി, എന്നാൽ യേശുദാസിന്റെ ശബ്ദത്തിന്റെ പ്രസക്തി അതൊരിക്കലും കുറഞ്ഞിട്ടില്ല. ഓരോ തലമുറയും സ്വന്തം ഓർമ്മകളുമായി ബന്ധിപ്പിക്കുന്ന അനേകം ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുണ്ട്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്ന് കണ്ട് വേഗം മടങ്ങാം.
0: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
1: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

നല്ല പാട്ട് കാലത്തെ അതിജീവിക്കുന്നത് അതിലെ ആത്മാർത്ഥത കൊണ്ടാണ്. യേശുദാസിന്റെ ഓരോ ഗാനത്തിലും സംഗീതത്തോടുള്ള ബഹുമാനവും വരികളോടുള്ള ആദരവും ശ്രോതാവിനോടുള്ള സത്യസന്ധതയും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും റേഡിയോയിലും സംഗീത പരിപാടികളിലും വീടുകളിലും ക്ഷേത്രങ്ങളിലും ആഘോഷങ്ങളിലും ഒരുപോലെ മുഴങ്ങുന്നത്. ശബ്ദത്തിന്റെ സൗന്ദര്യം മാത്രമല്ല, സംഗീതത്തെ ഒരു ആരാധനയായി കണ്ട ജീവിതമാണ് യേശുദാസിനെ ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസമാക്കി മാറ്റിയത്. ഇന്ന് മധുരഗീതങ്ങളിൽ ദാസേട്ടന്റെ ഗാനങ്ങൾ പറയാം, കേൾക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഏതൊക്കെ ഗാനങ്ങൾ എടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നിയിരുന്നു. കടലുപോലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മധുരഗീതങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Radio MacFast 90.4. Time check.
2: 3 o'clock.

തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: മൺമറഞ്ഞു പോയ കലാകാരന്മാരുടെ സ്മൃതികളുമായി ഓർമ്മയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഓർമ്മയിൽ കൂടെയുള്ളത് ഞാൻ ആർജി അപർണ. ഇന്ന് ഓർമ്മയിൽ മലയാളികളുടെ പ്രിയങ്കരനായ താരം പി ബാലചന്ദ്രൻ. പ്രമുഖനായ മലയാള നാടകകൃത്തും ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു പി ബാലചന്ദ്രൻ. അരങ്ങിലും അണിയറയിലും ബാലേട്ടൻ എന്ന സ്നേഹപ്പേരിൽ നിറഞ്ഞു നിന്ന കലാകാരൻ. കൊല്ലം ശാസ്താംകോട്ട പുത്തൻപുരയിൽ പത്മനാഭപിള്ളയുടെയും സരസ്വതിബായിയുടെയും നാലു മക്കളിൽ ഇളയവനായിട്ടായിരുന്നു പി ബാലചന്ദ്രന്റെ ജനനം. വൈക്കത്തായിരുന്നു ഏറെക്കാലവും താമസം. ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു. പിന്നീട് കുറച്ചു കാലം അവിടെ അധ്യാപകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് കോട്ടയം എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ അധ്യാപകനായി. 2012 അവിടെ നിന്നും വിരമിക്കുന്നത്.
3: അതിപ്പോ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ അധ്യാപക വൃന്ദത്തിന്റെ ഇടയിലും കുട്ടികളും അധ്യാപകരിൽ പലരും എന്നെ വിളിക്കുന്നത് ബാലേന്ദ്രൻ സാർ എന്നല്ല, ബാലേന്ദ്രൻ മാഷ എന്നല്ല, എന്നെ ബാലേട്ടാന്നാ വിളിക്കുന്നത്. അവര് എല്ലാവരും പരസ്പരം പറയും ഇന്ന സാർ, ഇന്ന സാർ, ഇന്ന സാർ, ഇന്ന ഇന്ന ആള് പഠിപ്പിക്കുന്നു, ഇന്ന ഇന്ന സാർ, ഇന്ന ഇന്ന മാഷ പഠിപ്പിക്കുന്നു, മറ്റേതോ അത് ബാലേട്ടൻ. ഇത് ഞാൻ അവരോട് അങ്ങനെ പറയണോ, എന്നെ ബാലേട്ടാന്ന് വിളിക്കും, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല. ഇത് സ്വാഭാവികമായിട്ട് എന്നെ പരിചയപ്പെടുന്ന ഒട്ടും പിന്നെ അതങ്ങ് ഇതായി പോയി. ഞാനിപ്പോ ഏത് ലൊക്കേഷനിൽ ചെന്നാലും ഒരു പുതിയ തലമുറയിലെ ഒരാൾ വന്ന എന്നെ വിളിക്കുന്ന ബാലേട്ടാന്നാണ്. അപ്പൊ ഞാൻ അവനുമായിട്ട് അങ്ങ് അറ്റുഖമാ, വളരെ ഫ്രീ ആവുന്നു, ഭയങ്കര അടുപ്പമാകുന്നു. അപ്പൊ ഞാൻ ഏതാണ്ട് അവന്റെ ഒരു പ്രായത്തിൽ എന്നെ എപ്പോഴും അവരവരുടെ പ്രായത്തിന്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ നിർത്തിയത്. അല്ലാതെ ആ ബാലേന്ദ്രൻ അങ്കിൾ എന്നൊക്കെ വിളിച്ചെങ്കിൽ ഞാൻ അങ്ങ് പോയത്. ഇത് ബാലേട്ടാന്ന് വിളിച്ചപ്പോ എന്നെ ഇങ്ങനെ ബാലേട്ടാന്ന് വിളിക്കുന്നത് അവനെക്കാളും 1 മൂത്തതും 2 മൂത്ത ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് വളരെ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ.
2: മോഹൻലാൽ നായകനായി ഭദ്രൻ സംവിധാനം ചെയ്യുന്ന അങ്കിൾ ബൺ എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടായിരുന്നു പി ബാലചന്ദ്രൻ മലയാള സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഉള്ളടക്കം, പവിത്രം, തച്ചോളി വർഗീസ് ചെയ്കവർ, പുനരധിവാസം, കമ്മട്ടിപ്പാടം, പോലീസ്, എടക്കാട് ബറ്റാലിയൻ തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതം ആസ്പദമാക്കി ഇവൻ മേഘരൂപൻ എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത്. 2012 മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ഇവൻ മേഘരൂപൻ എന്ന ചിത്രം നേടി. ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു സിനിമ അഭിനയം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് പി ബാലചന്ദ്രൻ മലയാള സിനിമയിലെ സ്ഥിരം സാന്നിധ്യമായി മാറി. വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജിലെ വേഷമായിരുന്നു ബാലചന്ദ്രനെ കൂടുതലും ന്യൂജൻ സിനിമകളുടെ സാന്നിധ്യമാക്കി മാറ്റിയത്. മലയാള നോവൽ സാഹിത്യം 100 പൂർത്തിയാക്കിയപ്പോൾ മലയാള മനോരമയ്ക്ക് വേണ്ടി മോഹൻലാൽ അരങ്ങിലെത്തിച്ച കഥയാട്ടത്തിന്റെ രംഗഭാഷ്യമൊരുക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചതും അദ്ദേഹമായിരുന്നു. മലയാള സാഹിത്യകൃതികളിലെ 10 അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ വേദിയിൽ അവതരിപ്പിച്ച കലാരൂപമായിരുന്നു കഥയാട്ടം.
4: വലുത് കുറച്ചു നേരം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു നമ്മൾ റോൾ ചെയ്യുന്നതിന് മുമ്പ് ജീവിതം ഈ നിമിഷത്തിലാണല്ലോ. ഇപ്പോ ഈ നിമിഷത്തിൽ ബാലൻസറിന്റെ ജീവിതം എങ്ങനെയാണ്?
3: ഹാപ്പിയാണ്. എന്താ കാര്യം? മനുഷ്യനെല്ലാം ആഗ്രഹിക്കുന്നത് സന്തോഷവാനായിരിക്കുക. അടിസ്ഥാനപരമായി മനസ്സിനൊരു സ്വസ്ഥതയും ശാന്തിയും സമാധാനത്തോടെയും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ബേസിക്കായിട്ടൊരു നാടകക്കാരനാണ്. അപ്പം നാടകത്തെക്കുറിച്ച് എനിക്ക് ആദ്യം ഇത്തരം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ചുമ്മാ ഞാൻ എല്ലാവരും വന്ന് ചാടുന്ന പോലെ അജ്ഞതയിലൂടെ നാടകത്തിൽ വന്ന് പെട്ടൊരാളാണ്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വന്നപ്പോൾ ഈ ആർട്ട് ഫോം എന്ന് പറയുന്നത് ഈ നിമിഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. അതിൻ്റെ ഒരു ഞാനൊരു എഡ്വേർഡ് ബോണ്ട് എന്നോ മറ്റോ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു വാചകം തന്നെ ഉണ്ട്. ദിസ് ആൻ ആർട്ട് ഓഫ് ഹിയർ ആൻഡ് നൗ എന്നാണ് പറഞ്ഞത്. ഇത് നാടകം എന്ന് പറയുന്നത്, തിയേറ്റർ എന്ന് പറയുന്നത് അത് ഈ നിമിഷത്തിൽ ഇവിടെ ഇപ്പോൾ എന്നാ ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്നതാണ് ആ ആർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ജീവിതം അത് തന്നെയാണ്. നാടകവും ജീവിതവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്, വേർതിരിക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ജീവിതം തന്നെയാണ് നാടകം, നാടകം തന്നെയാണ് ജീവിതം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ, തന്നെ എന്നോട് ചോദിച്ചില്ലേ, ഈ നിമിഷത്തിൽ ഇവിടെ എന്ത് നടക്കുന്നുവോ അതാണ് നാടകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ജീവിതവും. നമ്മുടെ ജീവിതം ഇപ്പൊ ഈ നിമിഷം ഇവിടെ നടക്കുകയാണ്. ഇതിന്റെ അപ്പുറത്തെ കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നെങ്കിൽ പോയി. ഇനി വരാൻ പോകുന്ന കാര്യം ഇനി ഇവിടുന്ന് വൈകുന്നേരം എപ്പോഴാണ് ഇനി എന്നോട് നീ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ അയ്യോ വൈകുന്നേരം ഇനി അവിടെ ചെന്നിട്ട് ഇന്ന കാര്യം ചെയ്യണം, അതാണ്, അതിവിടെ ഇരുന്ന് എനിക്കിപ്പോ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതങ്ങോട്ട് വിട്ടളയ്യ, ഈ നിമിഷത്തിൽ ഇവിടെ 100% അർപ്പിത മനസ്സോടെ ഇരിക്കാൻ പറ്റിയ സന്തോഷവാനാണെന്നാണ് അതിന്റെ അർത്ഥം.
2: ആരെങ്കിലും പരീക്ഷണങ്ങളുടെ തിരശീല നീക്കി ബാലചന്ദ്രൻ അത്ഭുതങ്ങളാണ് ഒരുക്കിയിരുന്നത്. പാവം ഉസ്മാൻ, മകുടി, ചെണ്ട, കല്യാണ സൗഗന്ധികം, ചത്തവനും കൊന്നവനും, ഭാര്യാസമേതം, തിയേറ്റർ തെറാപ്പി എന്നിങ്ങനെയുള്ള നാടകങ്ങൾ വളരെ ശ്രദ്ധ നേടിയിരുന്നു. നാടകകൃതികളുടെ സമാഹാരമായ പാവം ഉസ്മാൻ 1989 സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ്, കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ്, മികച്ച നാടകരചനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള ചലച്ചിത്ര അവാർഡ് എന്നിങ്ങനെ ഒരുപാട് അംഗീകാരങ്ങളും ഈ മഹാനായ കലാകാരനെ തേടിയെത്തിയിരുന്നു.
3: ഈ ഇതില് ഞാന് ഡയറക്ടർക്ക് വേണ്ടിയ സ്ക്രിപ്റ്റ് എഴുതുന്നു. ഞാനൊരു ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് എന്ന് പറഞ്ഞാൽ, സ്ക്രിപ്റ്റിന് സ്വന്തമായി ഒരു നിലനിൽപ്പുണ്ടായാൽ പിന്നെല്ലാമായി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. സിനിമ ഒരു ഡയറക്ടറുടെ മീഡിയമാണെന്ന് ആദ്യം തൊട്ടേ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആകയാൽ എനിക്ക് എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ചിലരുമായി വർക്ക് ചെയ്യുമ്പോൾ കുറെയൊക്കെ നമ്മൾ അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ ഈസ്തറ്റിക് സെൻസിബിലിറ്റി എങ്ങനെ പോകുന്നു, ഞാനുമായി പൊരുത്തപ്പെടുമോ ഇല്ലയോ, എന്റേത് അവരെ പ്രചോദിപ്പിക്കുന്നുണ്ടാകുമോ ഇല്ലയോ, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ നമുക്കത് എഴുതാൻ പറ്റും. നാടകം എഴുതുമ്പോൾ എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഞാൻ അവിടെ സ്വതന്ത്രനാണ്. എനിക്ക് വേറെ ഒരു ഡയറക്ടറെയോ അങ്ങനെ ഒരാളില്ല. എനിക്ക് നടാവബോധം മാത്രം ഉണ്ടായാൽ മതി. ഇതിലെ കഥാപാത്രത്തെ ഒരു നടൻ വന്നാൽ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നല്ല, അത് ഒരു പർട്ടിക്കുലർ നടൻ തന്നെ വേണമെന്നില്ല. ഒരു നടൻ എന്നുള്ള ഒരാളിന്റെ എക്സിസ്റ്റൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കഥാപാത്രത്തിനെ എങ്ങനെ രൂപീകരിക്കാം എന്നൊക്കെ എടുത്ത് ചിന്തിച്ചാൽ ഞാൻ സ്വതന്ത്രനാണ്. ഇവിടെ അത് പറ്റത്തില്ല. ഇവിടെ ഈ ഡിപെൻഡൻസി വളരെ കൂടുതലാണ്. സിനിമ ഒരു ഡയറക്ടറുടെ മീഡിയമാണ്, അതിന് അയാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പ്രചോദിപ്പിക്കാൻ പറ്റും.
2: വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ശേഷം പുനരധിവാസം, ശിവം, ജലമർമ്മരം, ട്രിവാൻഡ്രം ലോഡ്ജ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമയിൽ തിരം സാന്നിധ്യമായി. വെള്ളിത്തിരയിലുള്ളവർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും പ്രിയങ്കരനായ ബാലേട്ടൻ മലയാളികളുടെ സ്വന്തം ബാലേട്ടനായിരുന്നു. മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ സ്ഥിര സാന്നിധ്യമായി മാറിയ പി ബാലചന്ദ്രൻ എന്ന അതുല്യ കലാകാരൻ 2021 വിടവാങ്ങുന്നത്. 2021 ഒരു ഏപ്രിൽ മാസത്തിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു പി ബാലചന്ദ്രൻ നമ്മോട് യാത്ര പറഞ്ഞത്. മലയാള സിനിമയ്ക്ക് കാലത്താൽ മായ്ക്കപ്പെടാത്ത ഒരു വലിയ വിടവായിരുന്നു അന്ന് സംഭവിച്ചത്. മലയാള സിനിമയുടെ പ്രിയങ്കരനായ താരം, മലയാള ഭാഷയ്ക്ക്, മലയാള നാടകത്തിന് ഒരുപാടൊരുപാട് മാനങ്ങൾ സൃഷ്ടിച്ച അതുല്യ കലാകാരൻ പി ബാലചന്ദ്രൻ എന്ന മലയാളികളുടെ സ്വന്തം ബാലേട്ടന്റെ ജീവിതത്തിലൂടെയായിരുന്നു ഇന്നത്തെ ഓർമ്മയുടെ യാത്ര. ഓർമ്മയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ വിട പറയുന്നു ആർജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

കൊച്ചി 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: കൊച്ചി.
1: യൂറിക്കാസ്റ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
2: അതെ, സന്ധിവേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
1: 4 o'clock.
2: സീറോ ഡെലിവറി.
3: യെസ്,
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: കൊച്ചി.
1: പോപ്കോൺ, ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
2: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ? എങ്കിലേ അതൊക്കെ പറയാനായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു പോപ്കോൺ വിത്ത് മീ ആർ ജെ അപർണ. കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? പണ്ട് മുതലേ നമ്മളിങ്ങനെ കേട്ട് ശീലിച്ചതാണ്. പലരും ഈ ഒരു പാട്ട് പാടി പാടി അങ്ങ് കാണാതെ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ഈ പാട്ടുള്ള മൂവിയെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. മതനിരപേക്ഷതയുടെ കൊടി അടയാളമായിട്ടായിരിക്കും നമ്മളൊക്കെ ഈ ഒരു പാട്ടിനെ അടയാളപ്പെടുത്തുന്നത്. എന്നാലേ ഈ പാട്ട് അങ്ങ് ഹിറ്റായപ്പോഴും നിയമക്കുരുക്കിലെപ്പെട്ട് അങ്ങ് വെളിച്ചം കാണാതെ ഇരുന്ന ഒരു ചിത്രമുണ്ട്. മൗനം എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൗനം എന്ന സിനിമ 15 വർഷത്തിന് ശേഷം വീണ്ടും ദാ പ്രദർശനത്തിനെത്തുകയാണ്. സിനിമയ്ക്ക് വേണ്ടി വീട് നഷ്ടപ്പെടുത്തിയ ശേഷം അതിനോടടുത്തുള്ള ഒറ്റമുറിയിലിരുന്ന് സംവിധായകനായ സുരേഷ് മച്ചനാട് നടത്തിയ ശ്രമമാണ് ദാ ഇപ്പൊ ഫലം കാണുന്നത്. ഏറ്റവും ഒടുവിൽ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് മൗനത്തിലെ കുറി വരച്ചാലും എന്ന പാട്ട് പരാമർശിച്ചിരുന്നു. ഫിലിമിൽ 2011 ചിത്രീകരിച്ച സിനിമ രണ്ടാം വരവിനായിട്ട് ഡിജിറ്റൽ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇതിന് ഏകദേശം 10 ലക്ഷം രൂപയോളം മുടക്കി കഴിഞ്ഞു. ഇതിനായിട്ട് സിയോൺ ഷാജു എന്നൊരു വ്യക്തി മുന്നോട്ട് വന്നതിന് പിന്നെയാണ് മൗനം എന്ന ചിത്രം വെളിച്ചം കാണാനായിട്ട് തയ്യാറാകുന്നത്. സൈജു കുറിപ്പായിരുന്നു കേട്ടോ ചിത്രത്തിന്റെ നായക വേഷത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. തിലകൻ, മാടമ്പ്, മുല്ലനേഴി, ഇന്നസെന്റ്, സലിംകുമാർ, ശിവജി ഗുരുവായൂർ തുടങ്ങിയ വൻ താരനിരയും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. 2009 ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പാട്ടിന്റെ ഓഡിയോ പുറത്തിറക്കിയിരുന്നു. അതിനാൽ പാട്ട് സിനിമയുടെ ഗതി നോക്കാതെ അങ്ങ് വളർന്ന് പന്തലിച്ചു. എങ്കിലും സിനിമ ആ ഒരു ഇരുട്ടിൽ പെട്ടുപോയി. എന്നാൽ ആ ഇരുട്ടയ്ക്ക് മാറ്റി ദാ വെളിച്ചത്തേക്ക് വരാനൊരുങ്ങുന്ന മൗനം എന്ന ചിത്രത്തിന് ഒരു വിജയാശംസ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പോപ്കോണിലെ ആദ്യത്തെ പാട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പോപ്കോൺ ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
3: സിനിമാ ലോകത്തെ വിശേഷങ്ങളും പുതിയ മൂവിയെ കുറിച്ചുള്ള വാർത്തകളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അൽതാഫ് സലീം നായകനാകുന്ന അന്യഗ്രഹ ജീവിയുടെ കഥ പറയുന്ന ഒരു മൂവി ഉണ്ടല്ലോ, മറന്നുപോയോ? ഇല്ലല്ലേ, ആ മൂവിയുടെ ഒരു പുതിയ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. പ്ലൂട്ടോ എന്ന മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്ലൂട്ടോ മൂവി ഇതാ റിലീസിനുള്ള ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാണ് റിലീസാകുന്നത് എന്നല്ലേ, ഈ മാസം 30-ാം തീയതി, അതായത് ജൂലൈ 30-ന് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുകയാണ്. ഓർക്കിഡ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രജു കുമാർ, രശ്മി രജു എന്നിവർ ചേർന്നിട്ടാണ് കേട്ടോ ചിത്രം നിർമ്മിക്കുന്നത്. വ്യത്യസ്തമായ പ്രമേയവും അവതരണ ശൈലിയും കൊണ്ട് ശ്രദ്ധ നേടുന്ന ഈ ഒരു സിനിമ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് അൽതാഫിനെ ഒരു അന്യഗ്രഹ ജീവിയായിട്ട് അവതരിപ്പിക്കുന്ന കാണുമ്പോൾ. അൽതാഫ് സലീം അന്യഗ്രഹ ജീവിയായി എത്തുമ്പോൾ ചിത്രത്തിലെ നീരജ് മാധവ്, അജു വർഗീസ്, ആർഷ ബൈജു എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇതിൽ അജു വർഗീസിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നേ വരെ നമ്മൾ അജു വർഗീസിനെ കാണാത്ത ഒരു വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ചിത്രത്തിൽ അജു വർഗീസ് എത്തുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മളേ ഒരു പാട്ടിലേക്ക് കൂടി പോവുകയാണ്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.
4: േ കോടി പറന്നേ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തേരെ ഇഴുക്ക് എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടേ

0: കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പോപ്കോൺ, ദ കംപ്ലീറ്റ് ഫിലിമി ഷോ.
4: സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് പോപ്കോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. നമ്മുടെ വിജയ് നായകനാകുന്ന ജനനായകൻ എന്ന മൂവിയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് പറഞ്ഞാലോ. അതായത് ഒരുപാട് നിയമകുരുക്കിലൊക്കെ പെട്ട് അങ്ങ് സർട്ടിഫിക്കറ്റ്, അതായത് സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിൽക്കുമായിരുന്നല്ലോ. എന്നാൽ ആ ഒരു കടമ്പയൊക്കെ ജനനായകൻ എന്ന മൂവി ഇതാ കടന്നിരിക്കുകയാണ്. വിജയ് നായകനാകുന്ന തമിഴ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നൽകി സെൻസർ ബോർഡ്. ഇതാ ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. എ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ നൽകിയിരിക്കുന്നത്. 3 മണിക്കൂറും 3 മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം. എന്നാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഏതൊക്കെ സീനാണ് കട്ട് ചെയ്തതെന്ന് പറയേണ്ട ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ അത് പറഞ്ഞിട്ടില്ല. ജൂലൈ അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തും എന്നാണ് നമുക്ക് ഇപ്പൊ ലഭിക്കുന്ന വിവരം. അപ്പൊ എന്തായാലും ഈ ഒരു ജനനായകൻ കുറെ നാള് നമ്മൾ കാത്തിരുന്നുവെങ്കിലും സാരമില്ല, വരുമ്പോ വൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിലേക്കും കൂടി പോവാണ് കേട്ടോ. ദാ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കൂ. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: The Complete Filmy Show.
1: സിനിമാ ലോകത്തെ പുതിയ പുതിയ വാർത്തകളൊക്കെയാണ് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു തെലുങ്ക് മൂവിയെ കുറിച്ചിട്ടാണ്. അതായത് തെലുങ്ക് സൂപ്പർ താരം പ്രഭാസിനെ നായകനാക്കി ഹനു രാഘവ പുടി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആഗോള റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണ് ചിത്രം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അതായത് ഫൗസി എന്ന മൂവിയെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. 2026 December 3 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ദാ ഈ ഒരു മൂവി എത്താൻ പോവാണ്. ബ്രഹ്മാണ്ഡ ക്യാൻവാസിൽ ഒരുക്കുന്ന ഈ വമ്പൻ പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത് മൈത്രി മൂവീസ് മേക്കേഴ്സ് ആണ് കേട്ടോ. പ്രഭാസും ഹനു രാഘവപുടിയും മൈത്രി മൂവീസ് മേക്കേഴ്സും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിത്രം ടി സീരീസ് ഫിലിംസ് ബാനറിൽ ഭൂഷൺ കുമാർ എന്നിവർ ചേർന്നിട്ടാണ് അവതരിപ്പിക്കുന്നത്. എ ബറ്റാലിയൻ ഹു ഫൈറ്റ് അലോൺ എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ്ലൈൻ. സീതാരാമം എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം ഹനു രാഘവപുടി രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് കേട്ടോ ഇത്. ഇന്ത്യയിലെ മഹത്തായ ചരിത്രത്തിൽ മറഞ്ഞുപോയ ഒരു ധീരയോദ്ധാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. 1940s പശ്ചാത്തലത്തിലാണ് കേട്ടോ ചിത്രം സഞ്ചരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരു ചെറിയ പാട്ടുകൂടി കേൾക്കുകയാണ് കേട്ടോ. ദാ വരുന്ന പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകട

വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണല്ലേ, എങ്കിലേ വിശ്വസിച്ചേ പറ്റൂ. സിനിമാ ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോപ്കോൺ ആണ്. പോപ്കോണിൽ ഇനി എനിക്ക് പറയാനുള്ളത് ആ ഒരു മൂവിയെ കുറിച്ചിട്ടാണ്. ഏത് മൂവിയാണെന്നല്ലേ, അതായത് റിലീസിന് മുമ്പ് 300 കോടി രൂപയുടെ ബിസിനസ് സ്വന്തമാക്കിയ ആ ഒരു മൂവി. സൂര്യ നായകനായി എത്തുന്ന വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന മൂവിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ പ്രീ റിലീസ് ബിസിനസ് ആണ് ദാ ഈ ഒരു ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ വർഷം റിലീസ് ചെയ്ത സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രം നേടിയ ബ്ലോക്ക് ബസ്റ്റർ വിജയവും സംവിധായകൻ വെങ്കിട്ട് അറ്റ്ലൂരിയുടെ സൂപ്പർ ഹിറ്റ് ട്രാക്ക് റെക്കോർഡുമാണ് ചിത്രത്തിന് ഇത്രയും വലിയ പ്രീ റിലീസ് ബിസിനസ് ലഭിക്കാൻ കാരണമായത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സൂര്യയോടൊപ്പം നമ്മുടെ മമിതയാണ് കേട്ടോ നായികയായി എത്തുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മൂവിയിലെ പാട്ടുകൾ ഓൾറെഡി ഹിറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു മൂവി വമ്പൻ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന പോപ്കോണിൽ നിന്ന് ഞാൻ മതിയെ ടാറ്റ പറയുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ RJ അപർണയാണ്. വീണ്ടും അടുത്ത ആഴ്ച സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ RJ അപർണ സൈനിങ് ഓഫ് ഫ്രം പോപ്കോൺ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെൻ
1: 5 o'clock. മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടൂ. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലീനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് ഹോമിൽ ചിക്കുളത്തൽപടി തുകലശ്ശേരി.

0: your screen. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ കൂടെയുള്ളത് ദീപ. ഐ നോബഡി. സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും തുടങ്ങിയ സെലിബ്രിറ്റികൾ കൊടുകുത്തി വാഴുന്ന നമ്മുടെ നാട്ടിലെ ഏതോ ഒരു നോബഡിയുടെ കഥ. ആ നോബഡി ഒരു സുപ്രഭാതത്തിൽ നാടാകെ അറിയുന്ന ചർച്ചാ വിഷയമായി മാറിയാൽ പിന്നെ അയാളാകും യൂട്യൂബേഴ്സിന്റെയും മാധ്യമങ്ങളുടെയും ഇര എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയൊരു നോബഡിയുടെ കഥയാണ് നിസാം ബഷീർ സംവിധാനം ചെയ്ത ഐ നോബഡി പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഫിലിം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പട്ടാപ്പകൽ ഒരു സ്വകാര്യ ബാങ്കിലേക്ക് തോക്കുമായി കയറി വരുന്ന 3 അക്രമകാരികൾ പണവും സ്വർണവും മോഷ്ടിച്ച് രക്ഷപ്പെടുന്നതിനിടെ അവർ ആ ബാങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് വന്ന രാജീവൻ എന്നൊരാളെയും പിടികൂടി കൊണ്ടുപോകുന്നു. മോഷ്ടാക്കൾ അയാളെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുകളയുമെങ്കിലും ജീവിതകാലം മുഴുവനും പെട്ടുകിടക്കാനാവുന്ന ഒരു ഊരാക്കുടുക്കിലേക്കാണ് അവർ രാജീവിനെ കൊണ്ടുചെന്നിടുന്നത്. ഈ സംഭവത്തോടെ നിയമവും സമൂഹവും അതോടെ അയാളെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണാൻ തുടങ്ങുന്നു. അപ്പോ ഈ ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്.
1: രാജുവിന്റെ കയ്യിൽ രാജു സമ്പാദിക്കാത്ത കുറച്ച് സ്വത്തുണ്ടല്ലേ.
2: എല്ലാരും കൂടെ അധ്വാനിച്ചൊരു മുതല് സാറിന് സ്വന്തമായിട്ട് വീഴണമെന്ന് വിചാരിച്ചാ അത് കുറച്ച് കൂടുതലല്ലേ സാറേ. അതുകൊണ്ട് സാറിന് കിട്ടിയ മുതലിന്റെ പകുതി ഞാകുത
3: കിട്ടിയതോടെ ദേഹത്തുണ്ട് പകുതിയാക്കണ്ട മൊത്തമായിട്ട് തന്നേക്കാം.
4: രാജീവ് സാറല്ലേ? സാർ എസ് പി ഓഫീസർ ഒന്ന് വരണമായിരുന്നു.
5: രാജുവിന് ഏത് ബാങ്കിൽ അക്കൗണ്ട്?
3: SSB
5: ഗ്രിഫിനോ?
3: അവിടെ തന്നെ.
5: പിന്നെ അതിനാ രാജീവൻ എന്ന ISFC ബാങ്കിൽ പോയത്?
6: താനിങ്ങനെ
7: എന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടോ ഞങ്ങള് പോലീസുകാരെ പെട്ടുപോലോ.
3: എന്ത് ചെയ്യാനാ സാറേ? കയ്യിലിരുപ്പ് പണ്ടേ കുറച്ച് മോശം.
8: എടാ ബാങ്കിൽ നിന്ന് കഴിഞ്ഞാൽ ക്യാഷ് ഔട്ട് കറങ്ങി തിരിച്ചു നടക്കാൻ പറ്റില്ല.
7: ഇവിടെയൊക്കെ പൈസ വെക്കുന്ന സേഫ് ആണോ?
9: ഞങ്ങൾ ചേസ് ചെയ്ത്
3: 2 ദിവസമായിട്ട് ഉമ്മരുടെ പുറകെ കിടക്കാം സാറേ. ഓഫീസിലൊക്കെ പരാതിയില്ല, വീട്ടിൽ കയറാമെന്ന്.
10: അവർക്ക് ഇച്ചിരി ടെൻഷൻ കൊടുത്താലോ?
3: എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി, അത് ഞാൻ തന്നെ കറക്റ്റ് ചെയ്തോളാം. പക്ഷെ
11: എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന നീ പറയുന്നേ? നിന്റെ ഈ മിസ്റ്റേക്കില്ലേ സുഹൃത്തു പോലീസുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്.
12: അയാൾക്കൊരു ഫാമിലി ഉള്ളതാണ്.
11: മൈ ഫാമിലി, മൈ കിഡ്സ്, അതൊക്കെയാണ് എന്റെ വലിയ കാര്യം.
5: രാജീവൻ ഒരു ക്രിമിനൽ ആണ്, അത് മീരയ്ക്ക് പറയാവുന്ന കാര്യമാണ്.
12: രാജീവൻ ഒന്നും പറയാനില്ലേ
13: സർ? അതിനി എന്താണെങ്കിലും ഞങ്ങൾക്കൊന്നും അറിയില്ല.
5: അയാളോട് കൂടുതൽ അബദ്ധങ്ങളൊന്നും കാണിക്കാതെ സറണ്ടർ ചെയ്യാൻ പറ.
14: എന്നിട്ടെന്താ? പപ്പയുടെ കൂടെ അടികൂടാൻ വന്നവരായാലും ഇപ്പൊ ജീവനോടില്ല.

മൈ നോബഡി എന്ന ഫിലിമിനെ കുറിച്ചാണ് സിൽവർ സ്ക്രീനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായ രാജീവന്റെ വ്യക്തി ജീവിതവും കുടുംബവും താറുമാറാകാൻ തുടങ്ങും. ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ മീരയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്നതാണ് രാജീവന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഭാര്യയുമായി അല്പം അകൽച്ചയുള്ള രാജീവന് ഇതോടെ കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്നു. സത്യത്തിൽ ബാങ്ക് മോഷണത്തിൽ അയാൾക്കും പങ്കുണ്ടായിരുന്നോ, അതോ ഇനി അയാളായിരുന്നോ അതിന്റെ യഥാർത്ഥ സൂത്രധാരൻ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൂടെയുള്ള രാജീവന്റെ യാത്രയും അയാളുടെ അതിജീവനവുമാണ് നോബഡി എന്ന ഫിലിം പറയുന്നത്. കെട്ടിയോളാണന്റെ മാലാഖ, റോഷാക് തുടങ്ങിയ സിനിമകളിലൂടെ തന്റേതായ വഴി വെട്ടിത്തെളിച്ച സംവിധായകനാണ് നിസാം ബഷീർ. റോഷാക്കിലെ നിസാമിന്റെ മേക്കിംഗ് ശൈലിയും മലയാളത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്തതായിരുന്നു. നോബഡിയിലും ആ പുതുമ അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. നോൺ ലീനിയർ രീതിയിൽ പറഞ്ഞു പോകുന്ന കഥയും ഇനി എന്ത് സംഭവിക്കും എന്ന പിരിമുറുക്കത്തിൽ പായുന്ന തിരക്കഥയും അതിനൊത്ത മേക്കിംഗുമാണ് ഈ ഒരു ഫിലിമിന്റെ പ്രത്യേകത.

0: നോബഡി എന്ന ഫിലിമിൽ രാജീവനാകാൻ നമ്മുടെ പൃഥ്വിരാജ് പെടാപ്പാട് പെട്ടിട്ടുണ്ടെന്ന് പറയേണ്ടി വരും കേട്ടോ. കാരണം ശാരീരികമായും മാനസികമായും ഏറെ സങ്കീർണത നിറഞ്ഞൊരു കഥാപാത്രമാണ് രാജീവന്റേത്. അയാളുടെ ഇമോഷണൽ ബാലൻസിലൂടെയാണ് ഒരു ഘട്ടത്തിൽ ഈ ഒരു ഫിലിം സഞ്ചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിസിക്കലായും ഈ കഥാപാത്രത്തിനൊരു ഫിറ്റ്നസ് ആവശ്യമാണ്. പൃഥ്വിയുടെ ശരീര ചലനങ്ങളിലും ഫിസിക്കലും അതിന് പൂർണ്ണത കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പാർവതി തിരുവത്ത് അവതരിപ്പിക്കുന്ന മീര എന്ന കഥാപാത്രവും രാജീവനൊപ്പം തന്നെ ഇമോഷണലി പവർഫുള്ളാണ്. ഇവരുടെ സംഘർഷവും അതിനൊപ്പം തന്നെ ഉള്ളുകൊണ്ടുള്ള വിശ്വാസവും ഗംഭീരമായി തന്നെ പ്രേക്ഷകരിലേക്കും കണക്ട് ചെയ്യാനായിട്ടുണ്ട്. ഹക്കീം ഷാജഹാനും അശോകനുമാണ് ശ്രദ്ധേയമായ മറ്റ് രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിക്കനും കുശാഗ്രബുദ്ധിയുള്ള പോലീസുകാരനായി ഹക്കീം കയ്യടി നേടുന്നുണ്ട്. ജിജോയ് രാജഗോപാൽ അവതരിപ്പിക്കുന്ന യൂട്യൂബറുടെ വേഷവും നന്നായിരുന്നു.
1: മമ്മ പറഞ്ഞു പപ്പ അടി കൂടാൻ പോയിട്ടാണ്. ആണോ പപ്പ? ആ കഥ കേട്ടിട്ട് മടുത്തു.
2: പിന്നെ ഒരു കഥയുണ്ട്. രാജീവൻ ബാങ്കിലേക്ക് എന്തോ കാര്യത്തിന് വരും.
3: കൊടും ക്രിമിനലുകളായ മൂന്ന് പേരെ ഉദ്യോഗസ്ഥൻ എങ്ങനെയോ കണ്ടെത്തും.
2: ആ സമയത്ത് അവന്മാർ മൂന്ന് പേരും അകത്തേക്ക്
3: കണ്ടിരിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി
4: അവന്മാർ അങ്ങനെ അടിയും വാങ്ങിച്ച് അവന്മാരനെ പിടിച്ചോണ്ട് പോകുന്ന സിറ്റുവേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കി.
5: ആരെ സാറേ കൊണ്ടുപോയാണോ?
4: ഏതൊരു നോബഡി.
3: വിജയകരമായി അങ്ങനെ ഒരു ബാങ്ക് മോഷണം നടപ്പിലാവും. പോലീസും നാട്ടുകാരും വഴിനീളെ 17 കോടിയും തപ്പി നടക്കുമ്പോൾ നമ്മുടെ ഈ ഉദ്യോഗസ്ഥന് ആ കട്ട കാശും കൊണ്ട് തന്റെ

0: അയാളുടെ കയ്യിൽ നിന്ന് അത്ര ഈസി ആയിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. നല്ല പണിയെടുക്കേണ്ടി വരും.
1: ഐ നോബഡി എന്ന ഫിലിമിൽ ഇവരെ കൂടാതെ വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നക്ഷത്ര, ഐറ, നിഷാന്ത് സാഗർ, നന്ദു, നൌഷാദ് ബോംബെ, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധീ കോപ്പ, ബീന ചന്ദ്രൻ, സന അൽത്താഫ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, ദിനേശ് ആലപ്പുഴ, റോണി വർഗീസ്, മനോജ് കെ യു, ഇർഷാദ് അലി, സുധീ കോഴിക്കോട്, മഹേന്ദ്രൻ ആൽബിൻ അലക്സ്, ജിതിൻ മദനൻ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. റോഷാക്ക്, ഇബ്ലീസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സമീർ അബ്ദുള്ളാണ് ഐ നോബഡിയുടെയും രചന നിർവഹിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഇതിന്റെ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത്. ഇതെന്താണ് ഈ എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു പോകുന്ന പ്രേക്ഷകനെ കബളിപ്പിച്ച് തിരക്കഥയ്ക്കൊപ്പം മുന്നേറുന്ന മേക്കിംഗ് മികവ്. ആദ്യ പകുതിയെ അതിതീവ്രമാക്കുന്നു. അല്പം ദൈർഘ്യമേറിയ രണ്ടാം പകുതിയിൽ ഈ കഥാഗതിയുടെ അവസാനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി സിനിമ നല്ലതാവുമായിരുന്നു എന്ന് നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ മോശം നല്ല നല്ല സിനിമയാണ്. പക്ഷെ ആ ഒരു ലാസ്റ്റ് എൻഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത്രമാത്രം ക്യാമറ, BGM, എഡിറ്റിംഗ്, സൗണ്ട് എന്നിങ്ങനെ എല്ലാ സാങ്കേതിക വിഭാഗങ്ങളും ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ദിനേശ് പുരുഷോത്തമന്റെ ഛായാഗ്രഹണ മികവും എടുത്തു പറയണം. പ്രത്യേകിച്ചും ഇൻട്രോയിലെ കാർ ചേസിംഗ് സീൻ, ലിഫ്റ്റിലെ ആക്ഷൻ രംഗം, അതുപോലെ തന്നെ ബസ് ഫൈറ്റ്, ഇതെല്ലാം എടുത്തു പറയേണ്ടുന്നതാണ്. യാനിക് ബെൻ, കലൈ കിങ്സ്റ്റൺ, അമിത് ജോളി, ബാസ്റ്റൻ എന്നിവർ ഒരുക്കിയ 5 ഹൈ വോൾട്ടേജ് ആക്ഷൻ കാർ ചേസ് രംഗങ്ങൾ ഗംഭീര തിയേറ്റർ അനുഭവമാകും സമ്മാനിക്കുക. അപ്പൊ എന്തായാലും ഗംഭീര ആദ്യ പകുതി, മോശമല്ലാത്ത രണ്ടാം പകുതിയും ചേർന്ന ഒരു ഫിലിമാണിത്. ത്രില്ലർ ഫിലിം ഇഷ്ടപ്പെടുന്നവരെ ആകർഷിക്കുന്നതാണ് ഐ നോബഡി. തിയേറ്റർ കാഴ്ച ആവശ്യപ്പെടുന്ന ചിത്രം നമുക്ക് പ്രേക്ഷകർക്ക് നല്ല ഒരു അനുഭവമായിരിക്കും സമ്മാനിക്കുക. അപ്പൊ ഇനിയെല്ലാം ശേഷം സ്ക്രീനിൽ എന്ന് പറയുന്നത് പോലെ ഇനി തിയേറ്ററിൽ. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ഐ നോബഡി എന്ന ഫിലിമിന്റെ റിവ്യൂ ആണ് കേട്ടുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് ഹൂട്ടായി.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: ரேடியோ மேக்வாஸ் 90.4 டைம் செட்
1: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: റേഡിയോ മാക്ബാസ് 90.4.

0: വെരിക്കോസ്വേന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ്വേൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. വീണ്ടും ഒരു രാമായണ മാസം കൂടി. നന്മയും വിശുദ്ധിയും സമൃദ്ധിയും കൊണ്ടുവരുവാനുള്ള പ്രാർത്ഥനയോടെ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അധ്യാത്മരാമ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
4: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
4: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ ഏഴോം വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
0: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷി രീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
4: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി.
1: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പുണ്യാക്ഷരയെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി ക്ലൈനിങ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽ പടി തുകലശ്ശേരി.

കൊച്ചി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീറ്റൻ ഗോൾഡൻ ഹൗസ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. 40 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി. തടികൾ വൃത്തിയായി ഉരുപ്പടികളാക്കുവാനും ഭംഗിയായി പ്ലെയിനിംഗ് ചെയ്യുവാനും 40 വർഷമായി പ്രവർത്തിക്കുന്ന വിശ്വസ്ത സ്ഥാപനം സെന്റ് മേരീസ് സോമിൽ ചിക്കുളത്തൽപ്പടി തുകലശ്ശേരി.

ഹായ് ഹലോ, നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ദാ സമയമായിരിക്കുകയാണ്. സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, വേൾഡ് കപ്പിന്റെ ആവേശം ഇങ്ങനെ നിൽക്കുകയാണല്ലേ. ആ ഫൈനലിലേക്ക് അടുക്കാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്ന് എന്താ പറയുക, വൈദ്യുതി നിയന്ത്രണം ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഇനിയിപ്പോ ധൈര്യമായിട്ട് നമുക്ക് കളി കാണാം അല്ലേ. അപ്പൊ എന്തായാലും വേൾഡ് കപ്പ് ആവേശം നിറഞ്ഞ ഈ ഒരു ദിവസം, ഈ ഒരു സന്ധ്യയിൽ എനിക്ക് പറയാനുള്ളത് മറ്റൊരു സന്തോഷമാണ് കേട്ടോ. അതായത് ഇരട്ടി സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ത്യയുടെ മിടുക്കന്മാര് അങ്ങ് എന്താ പറയുക, ഒരു വിജയം നേടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വേൾഡ് കപ്പിന്റെ ആവേശത്തിൽ ആ ഒരു വിജയം അറിയാണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിലും മോശമല്ലേ. നമ്മുടെ ഇന്ത്യയുടെ കുട്ടിമണികൾ, കുട്ടി സിംഗങ്ങൾ അങ്ങ് ബ്രസീലിനെ പരാജയപ്പെടുത്തി സൂപ്പറായിട്ട് വിജയിച്ചു വന്നിരിക്കുകയാണ്. എന്താണ് ഞാൻ ഈ പറയുന്നത് എന്നല്ലേ, ഗോതിയ കപ്പിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പം ഇന്നലത്തെ മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവും, നമ്മുടെ ഇന്ത്യയുടെ കുട്ടി സിംഗങ്ങൾ അടിച്ചിട്ടത് 2 ഗോളുകളാണ്. അതിനു മുമ്പിൽ മുട്ടുമുടക്കിയിരിക്കുന്നത് ബ്രസീലാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ കുട്ടിപ്പട്ടാളങ്ങൾ വീണ്ടും നമ്മുടെ അഭിമാനം ഉയർത്തിയിരിക്കുകയാണ് ഗോതിയ കപ്പിൽ. അങ്ങനെ ആ ഒരു സന്തോഷമുണ്ട്. അതും കടന്ന് ദാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇന്നത്തെ 19-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്നത് ഫൈനൽ കാണാൻ വേണ്ടിയിട്ടാണ്. വേൾഡ് കപ്പ് ആവേശമാണ്. അപ്പം എന്തായാലും മൊത്തത്തിൽ ഒരു ഫുട്ബോൾ മയമാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടുത്തെ യാത്ര ആരംഭിക്കുകയാണ്. അപ്പം ഇഷ്ടഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9495730333. അപ്പം എന്തായാലും നമ്മുടെ ഗോതിയ കപ്പിൽ വിജയം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്കൊരു പാട്ടിലൂടെ ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

അങ്ങനെ സ്വീഡനിൽ നടന്ന ഗൗതിയ കപ്പില് നമ്മുടെ ഇന്ത്യയുടെ ചുണക്കുട്ടികള് ജയിച്ചതിന്റെ ആ ഒരു സന്തോഷം ഒരു പാട്ടിലൂടെ കേട്ട് നമ്മൾ തിരികെത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഏത് പാട്ടാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഒരു തമിഴ് സോങ് ആണ് കേട്ടോ. ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഗിരീഷ് ഏട്ടനാണ്, ഫ്രം എരമല്ലൂർ. കുഴലൂതും കണ്ണനുക്ക് എന്ന് തുടങ്ങുന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്, കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇഷ്ടഗാനങ്ങളൊക്കെയാണ് കേട്ടോ അതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു ഹിന്ദി സോങ് ആണ് കേട്ടോ. ആവശ്യപ്പെട്ടിരിക്കുന്നത് ജീവൻ ചേട്ടനാണ്. ഹായ് മൈക്ക് ഫാസ്റ്റ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? മനോഹരമായ ജന്മദിന ആശംസകൾക്ക് എല്ലാവർക്കും നന്ദി. ഇന്ന് എന്റെ സ്വന്തം കഥയുടെ ആഘോഷമായിരുന്നു. ഐ ആം എക്സൈറ്റഡ് അബൌട്ട് ഫ്യൂച്ചർ. ഇനി വിശ്രമിക്കാനും ഊർജം വീണ്ടെടുക്കാനുമുള്ള സമയമാണ്. ജന്മദിന താരത്തിന് ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ജെന്റിൽമാൻ മൂവിയിലൊരു സോങ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് നമുക്ക് പോകാം. നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ ജീവൻ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ മനോജേട്ടൻ ആവശ്യപ്പെട്ട പാട്ടാണ് കേട്ടോ. ഗുഡ് ഈവനിങ് മാക്ഫാസ്റ്റ്, പ്ലീസ് പ്ലേ ദ സോങ് നിഷയുടെ ചിറകിൽ നീ വന്നു. ഫിലിം തമ്മിൽ തമ്മിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കൂ. ഒരാവേശം വന്നപ്പോൾ അങ്ങോട്ട് തെറ്റിപ്പോയതാണ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇവിടെ വേൾഡ് കപ്പിൻ്റെ ചെറിയ ഒരുക്കങ്ങളും പരിപാടികളും അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിലാണിത്. ഓക്കെ, എന്തായാലും നമ്മുടെ മനോജ് ഏട്ടൻ ആവശ്യപ്പെട്ട പാട്ടിലേക്ക് നമുക്ക് പോകാം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങന്നൂർ.
1: രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: കൊച്ചി.
1: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവാ?

0: ആ പാട്ട് മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജെ അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ലൂടെ

അങ്ങനെ മനോജേട്ടൻ തെന്നിലാപുരം, മനോജേട്ടൻ ആവശ്യപ്പെട്ട പാട്ടൊക്കെ കേട്ട് തിരികെയാണ്. അങ്ങനെ ഒരു പരസ്യമൊക്കെ കേട്ട് നമ്മൾ എത്തുമ്പോൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് അനിത ചേച്ചി ആവശ്യപ്പെട്ട പാട്ടാണ്. അനിത ചേച്ചി ഫ്രം വയനാട്. ചേച്ചി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിലെ പ്രിയനെ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചിരൂ എന്നാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഇവിടെ തന്നിട്ടുണ്ട്, നല്ലൊരു പിക്ചർ മെസ്സേജ്. എന്തായാലും ചേച്ചി ആവശ്യപ്പെട്ട പാട്ടിലേക്ക് പോവാം. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

ശ്രോതാക്കളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ഒരു ക്ലാരിറ്റി ഇവിടെ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിനി പോകുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ചു മുമ്പ് നമ്മുടെ എന്താ പറയുക, ചേട്ടൻ്റെ പേര് യെസ് മനോജേട്ടൻ, മനോജേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് നമ്മളൊരു പകുതി ഒരു മുക്കാൽ ഭാഗമായപ്പോൾ പാട്ട് കട്ടായി പോയി. അതിനിടയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ടൈം ചെക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു, കുറേ ആഡ് കയറിയായിരുന്നു. മേ ബി കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും ഇവിടെ ഒരു ടെക്നിക്കൽ ഇറർ സംഭവിച്ചിട്ടുണ്ടെന്ന്. മനഃപൂർവ്വം ഞാൻ ആരുടെയും പാട്ട് കട്ട് ചെയ്തിട്ടില്ല. ടൈം ചെക്ക് കയറി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 8 മിനിറ്റ് ടൈം ചെക്ക് 7:30 ആയപ്പോൾ 7:40 ആകുന്നതിന് മുമ്പ് കയറി പോയിട്ടുണ്ടായിരുന്നു. സിസ്റ്റം ഓട്ടോമേഷനായി പോയി, അങ്ങനെയാണ് നമ്മുടെ പാട്ട് ഓട്ടോമാറ്റിക്കലി കട്ടായി പോയത്. ഞാനതിവിടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണ് കേട്ടോ, ഞാനിവിടെ പാട്ട് കട്ട് ചെയ്തതല്ല കേട്ടോ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, പാട്ട് കട്ട് ചെയ്തതല്ല ഒരിക്കലും. സിസ്റ്റം ഓട്ടോമേഷൻ ഓണായി പോയതാണ്. അത് എൻ്റെ കയ്യിൽ നിന്ന് പിന്നെ അത് കിട്ടിയത് കുറച്ച് നേരം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, ആഡും അതുപോലെ തന്നെ ടൈം ചെക്കും ഒക്കെ കയറിപ്പോയത്. അപ്പം അതിനിടയിൽ അങ്ങനെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ പാട്ട് ഒരിക്കലും കട്ട് ചെയ്യില്ല, എല്ലാവരുടെയും പാട്ട് ഇവിടെ പ്ലേ ചെയ്താൽ ഞാൻ ആ പാട്ട് അങ്ങോട്ട് മുഴുവൻ കേൾപ്പിക്കാറാണ് പതിവ്. അപ്പം ഓക്കെ, ആ ഒരു ക്ലാരിറ്റി തന്നെ എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. അടുത്ത പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ബിന്ദു ജിജി ആണ് കേട്ടോ. ബിന്ദു ജിജി ഒരു വലിയ മെസ്സേജൊക്കെ അയച്ചിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, മെസ്സേജ് ഞാൻ വായിച്ചിട്ടില്ല, ഒന്ന് വായിക്കാം. ഹായ് മോളെ, ഇന്നൊരു പാട്ട് വേണം. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാലത്ത് ടി വിയിൽ മുടങ്ങാതെ ചിത്രഹാർ കാണുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. അതുവഴിയാണ് കിഷോർ കുമാർ എന്ന കിഷോർ ദാ എൻ്റെ ഇഷ്ട ഗായകനായതും. എനിക്ക് കിഷോർ പാടിയ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാജേഷ് ഖന്ന എന്ന കാക്കാജിയുടെ ഓർമ്മ ദിനം ആയിരുന്നു. രാജേഷ് ജിയുടെ സംസ്കാര ചടങ്ങിനായി ബോഡി വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ അതിനൊപ്പം ഈ പാട്ടുണ്ടായിരുന്നു പ്ലേ ചെയ്ത്. അതിലെ വരികൾ ഇന്നും മനസ്സിൽ, എന്താണ് വോ ഫർ നഹീം അത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹിന്ദി പാട്ട് ഇഷ്ടപ്പെടുന്ന ശ്രീധരൻ ചേട്ടൻ, സുബ്രഹ്മണ്യൻ ചേട്ടൻ, ജീവൻ, സൽമീത്ത, ശിവചേച്ചി, മാഹി, ബീന, രാജേഷ് ഇവർക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട്, സ്പെഷ്യലി ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊടകരയിൽ നിന്ന് നമ്മുടെ ബിന്ദു ചേച്ചിയാണ്. എൻ്റെ പാട്ട് വെക്കാതെ പോകല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വെക്കാതെ ഒരിക്കലും പോകില്ല. നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോവാം. ദാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
2: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉത്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ റേഡിയോ മാക്സ് 90.4 ലൂടെ മിത്ത

0: ഈ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളൊരു ഹിന്ദി ഗാനമൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന മറ്റൊരു ഹിന്ദി ഗാനമാണ്. ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീധരൻ ചേട്ടനാണ് കേട്ടോ. ഇന്നലെ ജൂലൈ 18 ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്നയുടെ ഓർമ്മ ദിനമായിരുന്നു. അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടൊരു പാട്ട് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുറേ പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ ഒരെണ്ണം ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ബിന്ദു ദിലീപ് പാട്ട് കേൾക്കുന്നു, കിഷോർ ധായുടെ പാട്ട് ഡെഡിക്കേഷൻ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു രാജേഷ് ഖന്ന ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഹമേ തുംസേ കിത്നാ പ്യാർ ഹൈ പാരോ യേ തോ ഹം നഹീ ജാൻതേ
2: മഗർ ജീ നഹീ സക്തേ

ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത് സോങ്സ് ആണ് ഡിമാൻഡ് ആണ്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് അമ്പിളി ചേച്ചി ആവശ്യപ്പെട്ടൊരു പാട്ടിലേക്കാണ് കേട്ടോ. ആരൊരാൾ പുലർമഴയിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സൗഹൃദവാണിയിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനു വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു, കൂടാതെ ഈ സോങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മോളെ എന്ന് പറഞ്ഞ് അമ്പിളി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അമ്പിളി ചേച്ചിയുടെ പാട്ടോടുകൂടി ഇന്നത്തെ സോങ്സ് ഓൺ ഡിമാൻഡിൽ നിന്ന് ഞാനും പുതിയ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണിയാണ്. എന്തായാലും വേൾഡ് കപ്പ് ആവേശമാണ് ഇന്നത്തെ ദിവസം, ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. എല്ലാ വിജയിക്കുന്ന ടീമിന് നല്ലൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട്, വിജയിക്കുന്ന ടീമിനെന്നല്ല പങ്കെടുക്കുന്ന രണ്ട് ടീമിനും നല്ലൊരു ആശംസ പറഞ്ഞുകൊണ്ട് പതിയെ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അപർണിയാണ്. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം
2: ശുഭയാത്ര.
1: മഴ കുറവാണെങ്കിലും മഴക്കാല ചാരുത മാഞ്ഞിട്ടില്ല നമ്മുടെ മൂന്നാറ്. മൂടൽമഞ്ഞും കുളിരും സഞ്ചാരികളുടെ മനം കവരുകയാണ്. ഹലോ, ഹായ്, നമസ്കാരം. ശുഭയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർ ജെ അമൃത കാർത്തിക. മൂന്നാറിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ? വരയാടുകളുടെ പറുദീസയായ രാജമലയിൽ പുതുതായി തയ്യാറാക്കിയ പന്നൽ ഗാർഡൻ ഓണത്തിന് മുൻപ് സഞ്ചാരികൾക്ക് തുറന്നു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ. പഴയ മൂന്നാറിലെ ഹൈഡൽ പാർക്കിൽ കുട്ടികൾക്കുൾപ്പെടെയുള്ള 14 പുതിയ റൈഡുകളാണ് ഹൈഡൽ ടൂറിസം ഓണത്തോടനുബന്ധിച്ച് തയ്യാറാക്കുന്നത്. കൂടാതെ വൈദ്യുത വിളക്ക് അലങ്കാരങ്ങൾ സ്ഥാപിക്കുന്ന ജോലികൾ നടന്നു വരുന്നുണ്ട്. മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഓണക്കാലത്ത് സഞ്ചാരികളുടെ തിരക്ക് കണക്കിലെടുത്ത് 7 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന 3 സ്പീഡ് ബോട്ടുകൾ പുതുതായി എത്തിച്ചിട്ടുമുണ്ട്. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഓണ സീസണ് മുൻപ് ഓടിക്കാനാണ് തീരുമാനം. കൂടാതെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ 70 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടും കഴിഞ്ഞ ദിവസം മുതൽ ഓടിത്തുടങ്ങി. KFTCയുടെ മാട്ടുപ്പെട്ടി റോഡിലെ ഫ്ലവർ ഗാർഡൻ, DTPCയുടെ ദേവികുളം റോഡിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളും ഓണക്കാലത്തെത്തുന്ന സന്ദർശകരെ സ്വീകരിക്കാനായി ഒരുങ്ങി. ഫ്ലവർ ഗാർഡനിൽ വിദേശ ഇനം ഉൾപ്പെടെ 700-ൽ ചെടികളാണ് പൂത്തു നിൽക്കുന്നത്. അതുപോലെ തന്നെ ഓണാവധി ആഘോഷിക്കാൻ നമ്മുടെ തേക്കടിയും റെഡിയാണ് കേട്ടോ. തേക്കടി തടാകത്തിലെ ബോട്ടിംഗ് ആണ് മുഖ്യ ആകർഷണം. അതോടൊപ്പം വനത്തിലൂടെയുള്ള ട്രക്കിംഗ് പരിപാടികളും സഞ്ചാരികൾക്ക് ഹരം പകരും. ഇതിനു പുറമെ ഗവി, പരുന്തുംപാറ, തമിഴ്നാട്ടിലെ മുന്തിരിത്തോട്ടങ്ങൾ, ചെല്ലാർ കോവിൽ എന്നിവിടങ്ങളിലേക്ക് ജീപ്പ് സവാരിയുണ്ട്, ആന സവാരിയുണ്ട്, സ്പൈസ് പ്ലാന്റേഷൻ സന്ദർശനം, കഥകളി, കളരിപ്പയറ്റ്, റോസ് പാർക്ക് തുടങ്ങി വിവിധ വിനോദ ഉപാധികളും തേക്കടി സഞ്ചാരികളെ ആകർഷിക്കുന്നു. അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ദാ നിങ്ങൾക്കായി ഒരു യാത്രയിൽ ഇങ്ങനെ തരികയാണ്. അപ്പോ മറക്കാതെ തന്നെ മൂന്നാറിലേക്ക് ഒരു യാത്രയങ്ങ് പ്ലാൻ ചെയ്തോളൂട്ടോ. അങ്ങനെ മൂന്നാറിലെ കുറച്ചു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ശുഭയാത്രയിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോട് കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: Zero delivery.
2: Yes.
1: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
0: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
1: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
0: ഫോൺ 7012-58-6661.
1: Zero delivery. Everything starts from zero.

0: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
1: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഫുട്ബോൾ ഒരു കളി മാത്രമല്ല, വികാരങ്ങളുടെ ഭാഷ കൂടിയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ടീമുകൾ ഒരേ സ്വപ്നത്തിനായി പന്ത് തട്ടുമ്പോൾ കോടിക്കണക്കിന് ഹൃദയങ്ങളും അവരോടൊപ്പം സ്പന്ദിക്കുന്നു. ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഓരോ ആഴ്ചയും പിന്നിടുമ്പോൾ വിജയങ്ങളുടെയും അട്ടിമറികളുടെയും തന്ത്രങ്ങളുടെയും കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ റേഡിയോ മൈക്ക്ഫാസ്റ്റിന്റെ പ്രത്യേക പരിപാടി ഗോൾ വലയത്തിനപ്പുറം. ഈ ആഴ്ചയിലെ മത്സരങ്ങളുടെ സമഗ്ര വിശകലനവുമായി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരവും പ്രമുഖ പരിശീലകനും നിരൂപകനുമായ ഡോക്ടർ റെജിനോൾഡ് വഗീസ് നമ്മളോടൊപ്പമുണ്ട്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ലൈസൻസ് ഉള്ള പരിശീലകനായ അദ്ദേഹം കളിയുടെ തന്ത്രങ്ങളും താരങ്ങളുടെ പ്രകടനവും ടീമുകളുടെ സാധ്യതകളും വിശകലനം ചെയ്യുന്നു. കളിയിലെ സൂക്ഷ്മതകൾ മുതൽ കിരീട സാധ്യതകൾ വരെ ഫുട്ബോളിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് കേൾക്കാം. സ്വാഗതം ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എല്ലാ ശ്രോതാക്കൾക്കും ഗോൾ വലയത്തിനപ്പുറം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ വിശകലനമാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കിലിയൻ എംബപ്പെ അറ്റാക്കിങ്ങിലും ഡിസേർഡിയെ ഒലീസെ ടെമ്പലെ എന്നിവർ മധ്യനിരയിലും കൊടുങ്കാറ്റഴിച്ചുവിട്ട ഫ്രാൻസിനു മുമ്പിൽ വലിയ പോരാട്ട വീര്യമാണ് മൊറോക്കോ കാഴ്ചവെച്ചത്. കിലിയൻ എംബപ്പെയായിരുന്നു ഫ്രഞ്ച് ആക്രമണത്തിന്റെ കുന്തമുന. പ്രതിരോധത്തിലെ മികവും സമയാസമയങ്ങളിലുള്ള കൗണ്ടർ അറ്റാക്കും ഫ്രാൻസിനെ സംഘർഷത്തിലാക്കി. എങ്കിലും ഫ്രാൻസ് ഉയർന്ന നിലവാരത്തിലുള്ള പ്രസിംഗും വ്യക്തിഗത മികവും കൊണ്ട് മൊറോക്കോയെ തടഞ്ഞു നിർത്തി. കിലിയൻ എംബപ്പെ എന്ന ലോകോത്തര താരത്തിന്റെ മികവിലായിരുന്നു ഫ്രാൻസിന്റെ ഓരോ നീക്കവും. എംബപ്പെയും അറ്റാക്കിങ്ങിലേറെ സപ്പോർട്ട് നൽകിയ ഡിസേർഡിയോയും വരുതിയിൽ നിർത്തുവാൻ മൊറോക്കോ ആദ്യ 60 മിനിറ്റുകൾക്ക് വരെ സാധിച്ചു. ശക്തമായ പ്രതിരോധത്തും കൗണ്ടർ അറ്റാക്കുകളെയും ആശ്രയിച്ച മൊറോക്കോയെ ഫ്രാൻസ് ഉയർന്ന നിലവാരത്തിലുള്ള പ്രസിംഗും വ്യക്തിഗത മികവും കൊണ്ട് മറികടന്നു. എംബപ്പെയുടെ ഗോൾ വളരെ മനോഹരമായിരുന്നു. പന്തുമായുള്ള എംബപ്പെയുടെ വേഗവും ഡ്രിബ്ലിംഗും മൊറോക്കോയെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. മൊറോക്കോ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും നിർണായക ഘട്ടത്തിൽ ഫ്രാൻസിന്റെ അനുഭവ സമ്പത്തും നിലവാരവും മത്സരത്തിന്റെ ഗതി നിർണയിച്ചു. ബോക്സിന് പുറത്തു നിന്ന് എംബപ്പെ നേടിയ ഗോൾ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ മികച്ച ഗോളുകളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പിന്നീട് എംബപ്പെയുടെ മികച്ച അസിസ്റ്റിൽ ഉസ്മാൻ ഡെംബലെ 2 ഗോൾ നേടി ഫ്രാൻസിന്റെ വിജയം ഉറപ്പിച്ചു. മൊറോക്കോ മികച്ച പോരാട്ടം നടത്തിയെങ്കിലും ഫിനിഷിംഗിൽ പുറകോട്ടു പോയത് ഗോൾ നേടുന്നതിന് തടസ്സമായി. മൊറോക്കോ ഗോൾ കീപ്പർ യാസിൻ ബുനുവിന്റെ നിരവധി മികച്ച സേവുകൾ ഫ്രാൻസിനെ കൂടുതൽ ഗോളുകൾ നേടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തി. 2 ഗോൾ വിജയത്തോടെ ഫ്രാൻസ് തുടർച്ചയായ 3-ാം ലോകകപ്പ് സെമിഫൈനലിലേക്ക് മുന്നേറി ടൂർണമെന്റിലെ കിരീട പ്രതീക്ഷകൾക്ക് കൂടുതൽ ശക്തമാക്കി. ബെൽജിയം സ്പെയിൻ മത്സരം പ്രതീക്ഷിച്ചതുപോലെ സ്പെയിൻ വിജയിച്ചു. റാങ്കിങ്ങിൽ മുന്നിൽ നിന്ന സ്പെയിനിന് ശക്തമായ വെല്ലുവിളി നൽകാൻ ബെൽജിയത്തിന് കഴിഞ്ഞു. ശക്തമായ പ്രതിരോധവും കൗണ്ടർ അറ്റാക്കുകളും ബെൽജിയം നടത്തിയെങ്കിലും അറ്റാക്കിംഗ് തേർഡിൽ കോംപാക്ട് ഡിഫൻസിലൂടെ സ്പെയിൻ ഫലപ്രദമായി അതിനെ തടഞ്ഞു നിർത്തി. അറ്റാക്കിങ്ങിലും ഡിഫൻസിലും ഒരു ടീമായി കളിക്കുന്നത് സ്പെയിനിന്റെ പ്രത്യേകതയാണ്. പാസിംഗും ഫസ്റ്റ് ടൈം ഇന്റർസെപ്ഷനും ബോൾ വിന്നിംഗിൽ സ്പെയിനിന് ഏറെ മുൻതൂക്കം നൽകുന്നു. തുടർച്ചയായ ആക്രമണത്തിലേക്കും അന്തിമ വിജയത്തിലേക്കും അത് വഴിതെളിച്ചു. മത്സരത്തിന്റെ 30-ാം മിനിറ്റിൽ ഫാബിയാൻ ലൂയിസ് ബെൽജിയത്തിന്റെ വല കൊലുത്തി. മധ്യനിരയിൽ നിന്ന് ലഭിച്ച പന്ത് ഡാനി ഓൽമോ ശക്തമായ ഷോട്ടിലൂടെ പോസ്റ്റിലേക്ക് പായിച്ചു. റീബൗണ്ട് ബോളിന് കൃത്യമായി പൊസിഷൻ ചെയ്ത ഫാബിയൻ ബെൽജിയം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി ശക്തമായ ഇടങ്കാൽ ഷോട്ടിലൂടെ പന്ത് വലയിലെത്തിച്ചു. ഒരു ഗോൾ ലീഡ് അധിക നേരം പിടിച്ചു നിർത്താൻ സ്പെയിനിന് സാധിച്ചില്ല. ബെൽജിയം ഇടതുവിങ്ങിലൂടെ നടത്തിയ നീക്കത്തിൽ ഓടിക്കയറിയ തിമോത്തി കാസ്റ്റേക്ക് ലഭിച്ച പന്ത് അദ്ദേഹം സ്പാനിഷ് ബോക്സിലേക്ക് ഉയർത്തി. ശക്തമായ ഹെഡറിലൂടെ കെറ്റിലെയർ ബെൽജിയത്തിന് സമനില ഗോൾ നേടിക്കൊടുത്തു. 2-ാം പകുതിയിൽ ബെൽജിയം കൂടുതൽ ശ്രദ്ധയോടെയാണ് കളിച്ചത്. എങ്കിലും സ്പെയിനിന് ആയിരുന്നു ആധിപത്യം. മത്സരം എക്സ്ട്രാ സമയത്തേക്ക് നീളുമെന്ന് കരുതിയിരിക്കെ പകരക്കാരനായി ഇറങ്ങിയ മിക്കേൽ മെറിനോ 88-ാം മിനിറ്റിൽ സ്പെയിനിന്റെ വിജയ ഗോൾ നേടി. 1-ാം ഗോൾ കീപ്പർ കുട്ടിയോസിന്റെ പരുക്ക് കാരണം വന്ന 2-ാം ഗോൾ കീപ്പർ ചെന്നൈ ലാമൻസിന്റെ പിഴവും ബെൽജിയത്തിന് വലിയ തിരിച്ചടിയായി. 2-1 വിജയത്തോടെ സ്പെയിൻ സെമിയിലേക്ക് പ്രവേശിച്ചു. ഓരോ കളിയിലും മെച്ചപ്പെടുന്ന ഒരു ടീമായിട്ടാണ് സ്പെയിനിനെ കാണുന്നത്. അവരുടെ ഫസ്റ്റ് ടൈം ഇന്റർസെപ്ഷനും പന്ത് ലഭിച്ചാലുള്ള കൃത്യമായ പാസിംഗും സ്പീഡ് ഗെയിമും ആക്രമണത്തിലും പ്രതിരോധത്തിലും കാണിക്കുന്ന ടീം വർക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്പെയിൻ ലോകകപ്പ് ഫൈനൽ ബർത്ത് നേടുമെന്നാണ് എന്റെ വിലയിരുത്തൽ. ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നായിരുന്നു നോർവേയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് 2-1 വിജയിച്ച് സെമിയിൽ പ്രവേശിച്ചു. ലോകകപ്പിൽ ഏറെ കൈയടി വാങ്ങിയ ടീമായിരുന്നു നോർവേ. ക്വാർട്ടർ ഫൈനലിലേക്കുള്ള യാത്രയിൽ വമ്പന്മാരായ ബ്രസീലിനെയും ഐവറി കോസ്റ്റിനെയും നോർവേ മറികടന്നു. നോക്കൌട്ട് ഘട്ടത്തിൽ DR കോംഗോയെയും മെക്സിക്കോയെയും വീഴ്ത്തിയാണ് ഇംഗ്ലണ്ട് ക്വാർട്ടർ ബർത്ത് ഉറപ്പിച്ചത്. മധ്യനിരയിലെ സ്ഥിരതയാർന്ന പ്രകടനം നോർവേയുടെ കരുത്തായിരുന്നു. ലോകകപ്പിലെ പുതിയ താരോദയമായ എർലിംഗ് ഹാലൻഡ് നിരന്തരം ഇംഗ്ലണ്ട് പ്രതിരോധത്തിന് ഭീഷണിയായി. ആദ്യ പകുതിയിൽ തന്നെ ആൻഡ്രിയാസ് ഷെൽഡറപ്പ് നേടിയ ഗോളിലൂടെ നോർവേ ലീഡ് നേടി. ഇംഗ്ലണ്ട് പ്രതിരോധ നിരയിലുണ്ടായിരുന്ന ആശയക്കുഴപ്പത്തിൽ മുതലെടുത്ത് ആൻഡ്രിയാസിന്റെ കാർപ്പറ്റ് ഡ്രൈവ് നോർവേക്ക് ലീഡ് നൽകി കൊടുത്തു. അധ്വാനിച്ച് കളിച്ച ഇംഗ്ലണ്ട് ആദ്യ പകുതിയുടെ അധിക സമയത്ത് സമനില നേടി. ആന്റണി ഗോർഡന്റെ മികച്ച അസിസ്റ്റ് ബെല്ലിംഗ്ഹാം ഫസ്റ്റ് ടൈം ഫിനിഷിംഗിലൂടെ ഈ ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്ന ഓർജൻ നൈലൻഡിനെ കീഴ്പ്പെടുത്തി. ആറ് ഗോൾ നേടിയാലും അത് നിർണായകമാകും എന്ന് മനസ്സിലാക്കി രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും വളരെ ശ്രദ്ധയോടെയാണ് കളിച്ചത്. മത്സരം എക്സ്ട്രാ സമയത്തേക്ക് നീളുമെന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായി രണ്ടാം പകുതിയുടെ അധിക സമയത്ത്, അതായത് 93rd മിനിറ്റിൽ, ബെല്ലിംഗ്ഹാം തന്റെ രണ്ടാം ഗോൾ നേടി ഇംഗ്ലണ്ടിനെ സെമിയിലെത്തിച്ചു. നൈലാൻഡിന്റെ കയ്യിൽ നിന്നും വഴുതിയ പന്തിന് കൃത്യമായി ഓടിയെത്തിയ ബെല്ലിംഗ്ഹാം ലക്ഷ്യം കണ്ടെത്തി. ഈ ലോകകപ്പിൽ ഓർജൻ നൈലാൻഡിന് പറ്റിയ വലിയ പിഴവ് നോർവേക്ക് മടക്ക ടിക്കറ്റ് വാങ്ങേണ്ടി വന്നു. ലോകകപ്പ് നേടുമെന്ന് ആരാധകർ കരുതിയ അർജന്റീനയും ആദ്യമായി ക്വാർട്ടർ ഫൈനൽ കളിക്കുന്ന സ്വിറ്റ്സർലൻഡും തമ്മിൽ നടന്ന മത്സരം അത്യന്തം ആവേശ നിറഞ്ഞതായിരുന്നു. മത്സരസമയം 6:30 ആയത് കേരളത്തിലെ അർജന്റീന ആരാധകർക്ക് ഏറെ ആവേശം നൽകി. നിശ്ചിത സമയത്ത് 1-1 സമനിലയിൽ അവസാനിച്ച മത്സരം അധിക സമയത്തിലേക്ക് നീങ്ങി. അധിക സമയത്തിൽ അൽവാരസും മാർട്ടിനസും നേടിയ ഗോളുകളുടെ മികവിൽ അർജന്റീന 3-1 വിജയിച്ച് സെമിഫൈനലിലേക്ക് മുന്നേറി. ലയണൽ മെസ്സി ഗോൾ നേടിയില്ലെങ്കിലും തന്റെ സാന്നിധ്യം ഏറെ ടീമിന് പ്രയോജനപ്പെടുന്നുണ്ട്. സ്വിസ് ടീം ഏറെ ശ്രദ്ധിച്ചത് മെസ്സിക്ക് തടയിടുന്നതിലാണ്. ആദ്യ പകുതിയുടെ 10th മിനിറ്റിൽ മെസ്സി എടുത്ത കോർണർ കിക്കിനെ മാക് അലിസ്റ്റർ തലകൊടുത്തപ്പോൾ അർജന്റീന മുന്നിലെത്തി. പതറാതെ കളിച്ച സ്വിസ് ടീം കൂടുതൽ ആക്രമണങ്ങൾ നടത്തി. എംബോളയുടെ ഒരു ഷോട്ട് ഗോൾ കീപ്പർ മാർട്ടിനസ് രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ സ്വിറ്റ്സർലൻഡ് ആദ്യ പകുതിയിൽ തന്നെ സമനില നേടിയേനി. രണ്ടാം പകുതിയിൽ നിറം മങ്ങിയ പ്രകടനമായിരുന്നു അർജന്റീനയുടേത്. പൊരുതി നിന്ന സ്വിസ് ടീമിന് 67th മിനിറ്റിൽ ഡാൻ എൻഡോയെ സമനില സമ്മാനിച്ചു. സമനിലയുടെ ആവേശത്തോടെ കളിച്ച സ്വിറ്റ്സർലൻഡിന് ഏറ്റവും വലിയ പ്രഹരമായിരുന്നു 72nd മിനിറ്റിൽ എംബോളയുടെ റെഡ് കാർഡ്. മുഴുവൻ സമയവും 1-1 സമനിലയിൽ അവസാനിച്ചപ്പോൾ മത്സരം എക്സ്ട്രാ സമയത്തേക്ക് നീണ്ടു. 10 പേരുമായി അധിക സമയത്ത് പൊരുതിയ സ്വിസ് ടീം പിടിച്ചു നിൽക്കാൻ ഏറെ പണിപ്പെട്ടു. അർജന്റീന ആക്രമണത്തിന്റെ ശക്തി കൂട്ടിയപ്പോൾ സ്വിസ് ടീം ശക്തമായ പ്രതിരോധം തീർത്തുവെങ്കിലും 112nd മിനിറ്റിൽ അൽവാരസ് മനോഹരമായ സ്വീറിംഗ് കിക്കിലൂടെ അർജന്റീനയെ മുന്നിലെത്തിച്ചു. എക്സ്ട്രാ ടൈമിന്റെ അധിക സമയത്ത്, അതായത് 121st മിനിറ്റിൽ, മാർട്ടിനസ് അർജന്റീനയുടെ വിജയം ഉറപ്പിച്ചു. ചെറിയ അവസരങ്ങൾ പോലും ഗോളാക്കാൻ കഴിവുള്ള താരങ്ങളുടെ അനുഭവ സമ്പത്ത് അധിക സമയത്ത് അർജന്റീനയ്ക്ക് ഏറെ ഗുണം ചെയ്തു. എംബോളയുടെ റെഡ് കാർഡ് സ്വിസ് ടീമിന്റെ ആൾബലം കുറച്ചതും അർജന്റീനയ്ക്ക് മേൽക്കോയ്മ നേടാൻ അവസരം നൽകി. സെമിഫൈനൽ മത്സരങ്ങൾ ഏറെ കടുപ്പമേറിയതായിരിക്കും. ഫ്രാൻസ് സ്പെയിൻ മത്സരത്തിൽ ടീം വർക്ക് കൂടുതൽ കാണിക്കുന്ന സ്പെയിൻ മികച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പെയിനിന്റെ ലാമിൻ എമാലും ഫ്രാൻസിന് തലവേദനയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹാരി കെയ്നെയും ബെല്ലിംഗ്ഹാമിനെയും പ്രതിരോധിക്കാൻ അർജന്റീനയ്ക്ക് ഫൈനൽ ബർത്ത് നേടാൻ സാധ്യതയുണ്ട്. ഏറെ പ്രതീക്ഷ സ്പെയിനും അർജന്റീനയും ഫൈനൽ കളിക്കും എന്നുള്ളതാണ്. സെമിഫൈനൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.
1: ഗോളുകൾ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തപ്പെടും, എന്നാൽ മികച്ച കളിമുഹൂർത്തങ്ങൾ ആരാധകരുടെ ഹൃദയത്തിലാണ് എഴുതപ്പെടുന്നത്. അടുത്തയാഴ്ച ലോക കിരീടത്തിനായുള്ള പോരാട്ടങ്ങളുടെയും പുതിയ തന്ത്രങ്ങളുടെയും അട്ടിമറികളുടെയും വിശകലനവുമായി വീണ്ടും കേൾക്കാം. അതുവരെ ഫുട്ബോളിന്റെ ആവേശം നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.

0: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, OBG, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

பாட்டு படிச்சேன் தங்கமே ஞான தங்கமே.

0: ിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മെറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഹലോ, നമസ്കാരം. ഞാൻ ആർജി അമൃത കാർത്തിക. റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 സ്പെഷ്യൽ പ്രോഗ്രാമായ ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ലോകം മുഴുവൻ ഒരേ ഒരു മത്സരത്തിനായി കാത്തിരിക്കുന്ന ഈ വേളയിൽ ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന 2026 ഫിഫ ലോകകപ്പ് ഫൈനലിന്റെ വിശേഷങ്ങളുമായി അടുത്ത കുറച്ചു നേരം നമുക്ക് ഒന്നിക്കാം. ഫിഫ വേൾഡ് കപ്പ് 2026. ഫുട്ബോൾ ലോകം ഒരേ ഒരു മത്സരത്തിനായി കാത്തിരിക്കുകയാണ്. 4 വർഷത്തിലൊരിക്കൽ മാത്രം എത്തുന്ന ആ മഹാമത്സരം. 2026 ഫിഫ ലോകകപ്പിന്റെ ഫൈനലിൽ നേർക്കുനേർത്തുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന പോരാട്ടം ഫിഫ വേൾഡ് കപ്പ് 2026. ഈ ലോകകപ്പ് പല കാരണങ്ങളാലും ചരിത്രത്തിൽ ഇടം നേടിയതാണ്. ആദ്യമായി 48 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ്, കൂടുതൽ രാജ്യങ്ങൾക്കും സ്വപ്നം കാണാൻ അവസരം നൽകിയ ലോകകപ്പ്, ഒരുപാട് അട്ടിമറികളും അപ്രതീക്ഷിത വിജയങ്ങളും മറക്കാനാകാത്ത ഗോളുകളും നിറഞ്ഞ ഒരു മാസത്തിലേറെ നീണ്ട ആഘോഷത്തിനൊടുവിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 2 ടീമുകൾ മാത്രം. ഒരു വശത്ത് പരിചയസമ്പന്നരായ അർജന്റീന, ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള ലക്ഷ്യവുമായി അവർ ഇറങ്ങുമ്പോൾ, മറുവശത്ത് വേഗതയും പന്തടക്കവും കൃത്യമായ പാസിംഗും കൊണ്ട് ആരാധകരെ വിസ്മയിപ്പിച്ച സ്പെയിൻ. ഫുട്ബോൾ ശൈലികൾ ഏറ്റുമുട്ടുന്ന ഒരു വേദി കൂടിയാകും ഈ ഫൈനൽ. ഈ ഫൈനലിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ അവസാന ലോകകപ്പ് ഫൈനലായിരിക്കുമോ എന്ന ചോദ്യമാണ് ആരാധകരുടെ മനസ്സിൽ. മറുവശത്ത് പുതിയ തലമുറയുടെ ആത്മവിശ്വാസവുമായി സ്പെയിൻ. അനുഭവവും യുവത്വവും തമ്മിലുള്ള ഒരു മനോഹര പോരാട്ടം കൂടിയാകും ഇത്. കിരീടം ആരുയർത്തുമെന്ന് പ്രവചിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ മത്സരം ഫുട്ബോൾ പ്രേമികൾ വർഷങ്ങളോളം ഓർമ്മിക്കുന്ന ഒന്നായിരിക്കും. 4 വർഷത്തിലൊരിക്കൽ ലോകം ഒറ്റ പന്തിന് പിന്നാലെ ഓടുന്ന ദിവസങ്ങളുണ്ട്. ഭാഷയും രാജ്യവും മതവും രാഷ്ട്രീയവും എല്ലാം മറന്ന് കോടിക്കണക്കിന് ആളുകൾ ഒരേ വികാരത്തിൽ ഒന്നിക്കുന്ന ദിവസങ്ങൾ, അതാണ് ഫിഫ വേൾഡ് കപ്പ്. 1 മാസത്തിലേറെ നീണ്ട ആവേശം, അപ്രതീക്ഷിത വിജയങ്ങൾ, ഹൃദയം തകർത്ത തോൽവികൾ, അവസാന നിമിഷ ഗോളുകൾ, കണ്ണീരും ആഘോഷവും, ഇതെല്ലാം കടന്നാണ് ഇപ്പോൾ ലോകകപ്പ് അതിന്റെ അവസാന അധ്യായത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഫുട്ബോൾ കാണാത്തവർക്ക് പോലും ലോകകപ്പ് ഫൈനൽ ഒരനുഭവമാണ്. ഒരു കുടുംബം മുഴുവൻ ടിവിക്ക് മുന്നിൽ ഇരിക്കുന്നത്, സുഹൃത്തുക്കൾ ഒരുമിച്ച് മത്സരം കാണാൻ കൂടുന്നത്, ഓരോ ഗോളിനും വീടുകൾ മുഴുവൻ ആവേശത്തോടെ മുഴങ്ങുന്നത്, അതാണ് ലോകകപ്പിന്റെ മാജിക്. ഒരു ട്രോഫിക്ക് വേണ്ടിയല്ല ഈ മത്സരം, വർഷങ്ങളുടെ കഠിനാധ്വാനവും കോടിക്കണക്കിന് ആരാധകരുടെ സ്വപ്നങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം. ജയിക്കുന്ന ടീം ചരിത്രത്തിന്റെ ഭാഗമാകും, തോൽക്കുന്ന ടീം പോലും ഈ ലോകകപ്പിന്റെ മനോഹരമായ ഓർമ്മകളിൽ ഇടം പിടിക്കും. അപ്പോൾ നിങ്ങൾ ആരുടെ കൂടെയാണ്? നീലയും വെള്ളയും അണിഞ്ഞ അർജന്റീനയോ, അതോ ചുവപ്പിന്റെ കരുത്തുമായി സ്പെയിനോ? ഫലം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകം വീണ്ടും ഒരിക്കൽ കൂടി ഫുട്ബോൾ എന്ന മനോഹരമായ കളിയെ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. പന്തുരുളട്ടെ, ആവേശം ഉയരട്ടെ, ലോകകപ്പ് ഫൈനലിന്റെ കൗണ്ട് ഡൌൺ ആരംഭിച്ചു. അപ്പോൾ കാത്തിരിപ്പ് ഇനി അധിക നേരമില്ല. കിരീടം ആരുയർത്തുമെന്നറിയാൻ ലോകം മുഴുവൻ ഒരേ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. മത്സരം ആസ്വദിക്കൂ, ഫുട്ബോളിന്റെ ഈ മാമാങ്കം ആഘോഷമാക്കൂ. ഒപ്പം റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ഫിഫ വേൾഡ് കപ്പ് 2026 എന്ന ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ നിന്ന് ഞാനും ഇവിടെ പറയുന്നു. കൂടെ ഉണ്ടായിരുന്നത് ആർജി അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മെക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടാം.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: റേഡിയോ മെക്ഫസ് 90.4. ടൈം ചെക്ക്.
5: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചുപോയാലോ? ഒരുപിടി മധുരമുള്ള ഗാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും നിഷാഗന്ധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇന്ന് നമ്മൾ നിഷാഗന്ധിയിൽ ആദ്യം കേൾക്കാൻ പോകുന്നത് ഒരുപാടൊരുപാട് കാലം കഴിഞ്ഞിട്ടും ഇന്നും തലമുറ ഭേദമന്യേ നെഞ്ചോട് ചേർത്ത ഒരു ഗാനത്തിലൂടെയാണ്. ഗാനം ഏതാണ് എന്നല്ലേ, നിൻ പദങ്ങളിൽ നൃത്തമാടിടും എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. കാനു ഘോഷാണ് സംഗീതം പകർന്നിരിക്കുന്നത്. വരികൾ ശ്രീകുമാരൻ തമ്പിയാണ്. പി ജയചന്ദ്രനും ടി ആർ റോമനയും ചേർന്നിട്ടാണ് കേട്ടോ നാഴികക്കല്ല് എന്ന ചിത്രത്തിലെ ഈ മനോഹരമായിട്ടുള്ള ഗാനം ആലപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നത്തെ നിശാഗന്ധിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് രണ്ട് പാട്ടുകൾക്കപ്പുറം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

അങ്ങനെ മനോഹരമായിട്ടുള്ള ആ ഒരു പാട്ടൊക്കെ കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അച്ഛൻ കോവിലാറ്റിലെ കൊച്ചുങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ആർ കെ ശേഖറാണ് ഈ ഒരു ഗാനത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയാണ് വരികൾ ഒരുക്കിയിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനും എസ് ജാനകിയമ്മയും ചേർന്നിട്ടാണ്. അനാഥശില്പം എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ഈ ഒരു ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

മനോഹരമായ ഒരു ഗാനം കേട്ട് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് തിരുവാഭരണം ചാർത്തി വിടർന്നു എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ലങ്കാദഹനം എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെയും MS വിശ്വാനന്ദന്റെയും കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് P ജയചന്ദ്രനാണ്. രണ്ട് ഗാനങ്ങൾക്കിപ്പുറം ഇന്നത്തെ നിശാഗന്ധിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ. മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ നിശാഗന്ധിയിലൂടെ കേൾക്കാൻ പോകുന്ന ഗാനം ഇത്രയും കേട്ടെടുത്തോളം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, P ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരൻ ആലപിച്ച ഗാനങ്ങളാണ് കേട്ടോ. അപ്പോ ഈ മനോഹരമായ ഗാനത്തിനായി കാതോർക്കാം നിശാഗന്ധിയിലൂടെ.

പി ജയചന്ദ്രൻ ആലപിച്ച നല്ല നല്ല പാട്ടുകളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി നിശാഗന്ധിയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കാവൽ മാടം എന്ന ചിത്രത്തിലെ അക്കരയിൽ നിന്നൊരു പെണ്ണു വന്ന് എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. സത്യനന്ദിക്കാട് എ ടി ഉമ്മർ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു ഗാനത്തിനേക്ക് ആദർക്ക നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സഹായിക്കുന്ന ഒരു പിടി മധുരമുള്ള ഗാനങ്ങൾ, അതും പി ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരന്റെ ശബ്ദമാധുര്യത്തിൽ പിറവിയെടുത്ത ഗാനങ്ങൾ, അത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ നിശാഗന്ധിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് പി ജയചന്ദ്രൻ ആലപിച്ച കൊടുമല ഗണപതി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ഈ ഒരു ഗാനത്തിനെ കാത്തീർക്കാം നിശാഗന്ധിയിലൂടെ.

അങ്ങനെ മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം വീണ്ടും നമ്മൾ നിശാഗന്ധിയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സ്വപ്നലേഖി നിന്റെ സ്വയംവരം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. അങ്കത്തെട്ട് എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. പി ജയചന്ദ്രൻ, മാധുരിയമ്മ എന്നിവർ ചേർന്നിട്ടാണ് ഈ മനോഹരമായ ഗാനം ആലപിച്ചിരിക്കുന്നത്. വയലാർ ജി ദേവരാജൻ മാഷിന്റെ കൂട്ടുകെട്ടിൽ പിറവിയെടുത്ത് സ്വപ്നലേഖി നിന്റെ സ്വയംവരം എന്ന് തുടങ്ങുന്ന മധുരമായ ഗാനത്തിനായി കാത്തോർക്ക നിശാഗന്ധിയിലൂടെ.

പഴയ കാലഘട്ടത്തിലെ മനോഹരമായ ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് നിശാഗന്ധിയാണ്, ഒപ്പമുള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. ഇനി നമുക്ക് സൃഷ്ടികൾ നമ്മൾ ശില്പികൾ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനം കേട്ടാലോ. നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം നിശാഗന്ധിയിൽ അടുത്തതായി.

0: ஒளிக்கும் நவயுக வசந்த வாடியில் விடர்ந்த புஷ்பங்கள்.
1: മനോഹരമായ ഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ നിശാഗന്ധിയിലൂടെ ഒന്നിനു പുറകൊന്നായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിശാഗന്ധിയിൽ ഇനി അടുത്തത് നിൻ മണിയറയിലെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ചിത്രം സി ഐ ഡി നസീർ. അർജുനൻ മാഷിന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിരിക്കുന്നത്. ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രനാണ്. ഈ ഗാനത്തിനായി കാത്തോർക്കാം നിശാഗന്ധിയിലൂടെ.

അങ്ങനെ നല്ലൊരു ഗാനമൊക്കെ കേട്ട് നിഷാഗന്ധിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഈ ഒരു ഗാനം കാലഭേദമന്യേ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ടതാണ്. ഇപ്പൊ പുതിയ തലമുറയിലെ കുട്ടികളോട് ചോദിച്ചാലും ഈ ഒരു ഗാനം അവരുടെ പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ഗാനത്തിനെ കാതോർക്കാം നിഷാഗന്ധിയിൽ ഇനി അടുത്തതായി.

ഗാനങ്ങളൊക്കെ ആയിട്ട് നിശാഗന്ധിയുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിയെ എനിക്ക് വിട പറയാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ വെറുതെ അങ്ങ് വിട പറഞ്ഞു പോകുന്നതല്ലോ. ശരി, ഒരു പാട്ടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാം. ഇനി നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത് മയിലിനെ കണ്ടൊരിക്കൽ മന്ദഹസിച്ചു നീ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേട്ടോ. ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിലേതാണ് ഈ മനോഹരമായ ഗാനം. പി ജയചന്ദ്രനും അതുപോലെ തന്നെ എസ് ജാനകിയമ്മയും ചേർന്നിട്ടാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പി എം എസ് വിശ്വനാഥൻ കൂട്ടുകെട്ടിലാണ് ഈ ഒരു ഗാനം പിറവിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മനോഹരമായ ഗാനം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ നിശാഗന്ധിയുടെ അധ്യായത്തിൽ നിന്നും വിട പറയുന്നു ആർ ജെ അപർണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

90.4 റേഡിയോ മാക്ഫാസ്റ്റ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.